ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. മനുഷ്യജീവിതത്തിന് ആവേശം നൽകുന്നത് എന്താണ്? മനുഷ്യജീവിതത്തിന് ചൈതന്യം നൽകുന്നത് എന്താണ്? മനുഷ്യജീവിതത്തിന് പ്രകാശം നൽകുന്നത് എന്താണ്? എപ്പോഴും സന്തോഷവാനായിരിക്കാൻ എന്താണ് വേണ്ടത്? ഇതൊക്കെ എല്ലാ മനുഷ്യരും ചോദിക്കുന്നതാണ്. ഇത് തേടി പല സ്ഥലങ്ങളിലും മനുഷ്യരാകെ അലഞ്ഞു തിരിയാറുമുണ്ട്. ക്ഷേത്രങ്ങളിലേക്കും പള്ളികളിലേക്കും ദേവാലയങ്ങളിലേക്കുമൊക്കെ പോകുന്നവരുണ്ട്, ആൾദൈവങ്ങളിലേക്ക് പോകുന്നവരുണ്ട്, മറ്റു പല കാരണങ്ങളിലേക്കും പോകുന്നവരുണ്ട്. സത്യം പറഞ്ഞാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ജീവിതത്തിൻ്റെ ആവേശം തൻ്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുമെന്ന ചിന്തയാണ്. താൻ ജീവിതത്തിൽ കാണുന്ന ചില സ്വപ്നങ്ങളുണ്ട്. ചിലപ്പോൾ നല്ലൊരു വീട്, അല്ലെങ്കിൽ നല്ല ജോലിയൊക്കെ ലഭിക്കുന്ന ഒരു മകൻ, അല്ലെങ്കിൽ സന്തോഷകരമായ വേറെന്തെങ്കിലുമൊക്കെ. അത്തരം ചില സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുമെന്ന ചിന്ത, കൺവിക്ഷൻ, ഉറപ്പ്, ഹൃദയ സാന്നിധ്യത്തോടെയുള്ള ആഗ്രഹം, ഇതൊക്കെയാണ് മനുഷ്യൻ്റെ ജീവിതത്തിനെ ആവേശഭരിതമാക്കുന്നത്. അവിടെ രണ്ട് കാര്യങ്ങൾ നിർബന്ധമാണ്: നേടാനാകുന്നത്രയുമേ സ്വപ്നം കാണാവൂ എന്നുള്ളതും, രണ്ട്, കാണുമ്പോഴും അത് സ്വപ്നമാണെന്നുള്ള ബോധമുണ്ടായിരിക്കണമെന്നുള്ളതും. ആ രണ്ട് കാര്യങ്ങൾ ഉറപ്പാക്കി നമുക്ക് ഏത് സ്വപ്നവും കാണാം. ആ സ്വപ്നം നമ്മളെ ചിരിപ്പിക്കും. ആ സ്വപ്നം നമുക്ക് യൗവനം പകർന്നു തരും. ആ സ്വപ്നം നമ്മുടെ ചിന്തകളെ ത്രസിപ്പിക്കും. ആ സ്വപ്നം നമുക്ക് ആവേശം നൽകും. എത്രയോ രോഗവും എത്രയോ പ്രയാസവുമുള്ളവർ മകളുടെ അല്ലെങ്കിൽ മകന്റെ കല്യാണത്തിന് എത്ര ചെറുപ്പക്കാരെ പോലെ അവിടെ നിന്ന് എല്ലാവരെയും സ്വീകരിക്കുന്നതും ക്ഷണിക്കുന്നതുമൊക്കെ നാം കണ്ടിട്ടില്ലേ? എന്താന്ന് വെച്ചാൽ ആ ദിവസങ്ങളിൽ അവർ തിരിച്ചറിഞ്ഞൊരു യാഥാർത്ഥ്യമാണ് അവരെ ആവേശഭരിതരാക്കുന്നത്. കാരണം എന്നോ കണ്ട ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ പോകുന്നു. തൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ വിവാഹിതനാകാൻ, വിവാഹിതയാകാൻ പോകുന്നു. അത് നൽകുന്ന ആവേശം ചെറുതല്ല. അതുകൊണ്ട് സ്വപ്നങ്ങൾ കാണാം. ആ കാണുന്ന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുമെന്ന ഉറച്ച വിശ്വാസം സ്വന്തം ജീവിതത്തിന് ആവേശം പകരട്ടെ. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.

ശുഭദിന ചിന്തകൾ. നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: മൂന്ന് ദിവസത്തെ പരിപാടിക്ക് ലോക നേതാക്കളും പ്രതിനിധികളും എത്തുന്നതോടെ എവിയൻ ആഗോള നയതന്ത്രത്തിന്റെ കേന്ദ്രമായി മാറും. ബ്രിട്ടൻ, അമേരിക്ക, കാനഡ, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ എന്നിവയുൾപ്പെടെ G7 രാജ്യങ്ങളിലെ നേതാക്കളെയും യൂറോപ്യൻ കൌൺസിൽ, യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റുമാരെയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ വൈകിട്ട് ഔദ്യോഗികമായി സ്വാഗതം ചെയ്യും. സംസ്ഥാനത്ത് KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് രാവിലെ തുടക്കമാകും. സംസ്ഥാനതല പരിപാടി മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരം തമ്പാനൂർ ബസ് ടെർമിനലിൽ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്താകെ 3125 ഓർഡിനറി ബസ്സുകളിലാണ് സൌജന്യ യാത്ര ലഭ്യമാവുക. തിരിച്ചറിയുന്നതിന് ബസ്സുകളിൽ പ്രിയദർശിനി സ്റ്റിക്കർ പതിച്ചിട്ടുണ്ടാകും. നിലവിൽ സ്ത്രീകൾക്ക് ഓർഡിനറി ബസ്സുകളിലേതുപോലെ 15 കിലോ വരെ ലഗേജ് സൌജന്യമായി കൊണ്ടുപോകാം. സ്ത്രീകൾക്കൊപ്പം 4 മുതൽ 11 വരെ പ്രായക്കാരായ ആൺകുട്ടികളുണ്ടെങ്കിൽ അവർക്ക് പണം നൽകി ഹാഫ് ടിക്കറ്റ് എടുക്കണം. കണ്ടക്ടറിൽ നിന്ന് പ്രിയദർശിനി ടിക്കറ്റ് വാങ്ങിയ ശേഷം സൌജന്യമായി യാത്ര ചെയ്യാൻ സാധിക്കും. ഓർഡിനറി, സിറ്റി ഓർഡിനറി, ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി, ടൗൺ ടു ടൗൺ, ഫെയർ സ്റ്റേജ് ലിമിറ്റഡ് സ്റ്റോപ്പ്, പോയിന്റ് ടു പോയിന്റ് ഓർഡിനറി, ഗ്രാമവണ്ടി ബസ്സുകളിലാണ് സൌജന്യം ലഭ്യമാവുക. ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതിയുടെ ഭാഗമായ KSRTC സർവീസുകളിലെ സ്ത്രീകളുടെ പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി കോഴിക്കോട് ജില്ലാതല പരിപാടി മാവൂർ റോഡ് KSRTC ബസ് സ്റ്റാൻഡിൽ MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്യും. ജില്ലയിൽ കോഴിക്കോട്, താമരശ്ശേരി, വടകര, തൊട്ടിൽപ്പാലം, തിരുവമ്പാടി എന്നീ ഡിപ്പോകളിലെ ബസ്സുകളിലാണ് സൌജന്യ യാത്ര. സ്ത്രീകൾക്ക് മുഴുവൻ KSRTC ബസ്സുകളിലും സൌജന്യ യാത്ര ഉറപ്പാക്കുമെന്ന തെരഞ്ഞെടുപ്പ് വാഗ്ദാനം UDF ഗവൺമെന്റ് ലംഘിച്ചെന്നാരോപിച്ച് BJP ഇന്ന് സംസ്ഥാനത്ത് പ്രതിഷേധ മാർച്ചുകൾ സംഘടിപ്പിക്കും. എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലെയും KSRTC ഓഫീസുകളിലേക്കും ഡിപ്പോകളിലേക്കുമാണ് പാർട്ടി സംസ്ഥാന ജില്ലാ നേതാക്കളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചുകൾ. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ കേസുകൾ ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെന്ന് മന്ത്രി K മുരളീധരൻ അറിയിച്ചു. മെഡിക്കൽ കോളേജ് സന്ദർശിച്ച മന്ത്രി ഡോക്ടർമാരുമായും നഴ്സിംഗ് ജീവനക്കാരുമായും ആശയവിനിമയം നടത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു. ഇന്നലെ ലഭിച്ച 8 പേരുടെ പരിശോധനാ ഫലം ഉൾപ്പെടെ 11 പേരുടെയും ഫലങ്ങൾ നെഗറ്റീവാണ്. നിപ രോഗബാധിതൻ നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് വെന്റിലേറ്ററിൽ തുടരുകയാണ്. ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ നിപ വൈറസ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മന്ത്രി കെ മുരളീധരനുമായി PA മുഹമ്മദ് റിയാസ് MLA കോഴിക്കോട്ട് കൂടിക്കാഴ്ച നടത്തി. പ്രദേശത്തെ ജനങ്ങളുടെ ആശങ്കകളും അടിയന്തര ആവശ്യങ്ങളും MLA മന്ത്രിയെ അറിയിച്ചു. ഷിഗല്ല രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വയനാട്ടിലെ കോളിയാടി AUP സ്കൂളിന്റെ അവധി ഈ മാസം 21 വരെ നീട്ടി. നെന്മേനി പഞ്ചായത്തിലെ AUPS ചീരാൽ, സെന്റ് ആന്റണീസ് AUPS പഴൂർ, സെന്റ് തോമസ് ALPS പുത്തൻകുന്ന്, തേജസ് നഴ്സറി സ്കൂൾ, HSS ചീരാൽ, GHS ആനപ്പാറ, സുൽത്താൻ ബത്തേരി നഗരസഭാ പരിധിയിലെ സെന്റ് മേരീസ് കോളേജ് ഹയർ സെക്കൻഡറി ആന്റ് HS സ്കൂൾ, കുപ്പാടി ഹൈസ്കൂൾ, WMO ഇംഗ്ലീഷ് സ്കൂൾ, GHS ചേനാട്, നൂൽപ്പുഴ പഞ്ചായത്തിലെ മാതമംഗലം മർക്കസ് പബ്ലിക് സ്കൂൾ, അമ്പലവയൽ പഞ്ചായത്തിലെ വ്യാസവിദ്യാ മദർ, സെവൻത് ഡേ സ്കൂളുകൾക്ക് ഈ മാസം 17 വരെയുമാണ് രോഗവ്യാപനം തടയുന്നതിന്റെ ഭാഗമായി ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചത്. കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇന്ന് യാത്രീ സുവിധാ ദിവസ് ആചരിക്കുമെന്ന് എയർപോർട്ട് ഡയറക്ടർ മുകേഷ് യാദവ് അറിയിച്ചു. യാത്രക്കാർക്ക് ലോകോത്തര സേവനവും തടസ്സമില്ലാത്ത യാത്രാ അന്തരീക്ഷവും ഒരുക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. ഇന്ന് ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനം. വയോജനങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ തടയാൻ ബോധവൽക്കരണ സന്ദേശം പൊതുജനങ്ങളിൽ എത്തിക്കുന്നതിനാണ് എല്ലാ വർഷവും June 15 ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. സംസ്ഥാനതല ബോധവൽക്കരണ ദിനാചരണ പരിപാടി മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ഇന്ന് ആഗോള കാറ്റാടി ദിനം. കാറ്റാടിയിലൂടെ ലഭിക്കുന്ന ഊർജ്ജത്തെക്കുറിച്ചും കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്നതിൽ കാറ്റാടിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അവബോധം വളർത്തുകയാണ് ദിനാചരണ ലക്ഷ്യം. കാറ്റാടി ഊർജ്ജം അഭിലാഷത്തിൽ നിന്ന് ത്വരിതപ്പെടുത്തലിലേക്ക് എന്ന വിഷയത്തിൽ ഇന്ന് ഗോവയിൽ ആഗോള കാറ്റാടി ദിന സമ്മേളനം സംഘടിപ്പിക്കും. നമ്മുടെ കാറ്റ് നമ്മുടെ സമൂഹം എന്നതാണ് ഈ വർഷത്തെ കാറ്റാടി ദിന പ്രമേയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 വർഷത്തിനിടെ സബ് കാ സാത്, സബ് കാ വികാസ്, സബ് കാ വിശ്വാസ്, സബ് കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനും ഗവൺമെന്റ് നിരവധി മുൻനിര സംരംഭങ്ങൾ നടപ്പാക്കി. ആകാശവാണി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്.
1: ലോകോത്തര അടിസ്ഥാന സൌകര്യങ്ങളുടെ അടിത്തറയിലാണ് ശക്തവും ആധുനികവുമായ രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നത്. 12 വർഷത്തിനിടയിൽ ഇന്ത്യ അഭൂതപൂർവമായ പരിവർത്തനയാത്രയാണ് ആരംഭിച്ചത്. അടിസ്ഥാന സൌകര്യങ്ങൾ നയിക്കുന്ന വികസനം അതിന്റെ നാഴികക്കല്ലായി. ഈ മേഖലയിൽ ചെലവ് 6 മടങ്ങായി വർദ്ധിച്ചത് കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിബദ്ധതയാണ് ഉദാഹരിക്കുന്നത്. 2014-15 2 ലക്ഷം കോടിയിൽ നിന്ന് ഇത് നടപ്പ് സാമ്പത്തിക വർഷം 12.2 ലക്ഷം കോടി രൂപയായി ഉയർന്നു. രാജ്യത്തെ നഗര ഗതാഗതത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങളുണ്ടായി. ഇന്ത്യയുടെ മെട്രോ റെയിൽ ശൃംഖല 5 മടങ്ങാണ് വികസിച്ചത്. 248 കിലോമീറ്ററിൽ നിന്ന് അത് 1500 കിലോമീറ്ററായി. നഗരങ്ങളെ കൂടുതൽ ബന്ധിപ്പിക്കാനും കാര്യക്ഷമമായ യാത്രാ സൌഹൃദത്തിനും ഇത് വഴിവെച്ചു. ഇന്ന് ലോകത്തിലെ 2-ാമത്തെ വലിയ റോഡ് ശൃംഖല ഇന്ത്യയുടേതാണ്. 2014 91,000 കിലോമീറ്ററായിരുന്ന ദേശീയപാതാ ശൃംഖല ഇപ്പോൾ 146,000 കിലോമീറ്ററായി വികസിച്ചു. റെയിൽവേയുടെ ബജറ്റ് വിഹിതം 9 മടങ്ങായി വർദ്ധിച്ചു. 12 വർഷം മുൻപ് ഇത് 32,000 കോടിയായിരുന്നു. ഇപ്പോഴത് 2.78 ലക്ഷം കോടി രൂപയായി. രാജ്യത്തിന്റെ ആധുനികവൽക്കരണത്തിന് ശക്തി നൽകാൻ അടിസ്ഥാന സൌകര്യ വികസനത്തിന് സാധിച്ചു.
0: പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഫിഫ ലോകകപ്പിന്റെ 4-ാം ദിവസമായ ഇന്നലെ ഗ്രൂപ്പ് ഇയിൽ ജർമ്മനി കുറസാവോയെ 1-7 ഗോളുകൾക്ക് തോൽപ്പിച്ചു. ഡാലസ് സ്റ്റേഡിയത്തിൽ ഗ്രൂപ്പ് എഫിലെ ആദ്യ മത്സരത്തിൽ നെതർലാൻഡ്സ് ജപ്പാൻ മത്സരം 2-2 സമനിലയിൽ പിരിഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: 4 തവണ ലോകകപ്പ് നേടിയ ജർമ്മനിയുടെ വേഗത്തിനും കരുത്തിനും മുന്നിൽ പിടിച്ചു നിൽക്കാൻ കൊച്ചു രാജ്യം കുറസോവയ്ക്കായില്ല. എണ്ണം പറഞ്ഞ 7 ഗോളുകളാണ് ഇതാദ്യമായി ലോകകപ്പിലെത്തിയ കരീബിയൻ ടീമിന്റെ വരയിൽ ജർമ്മൻ താരങ്ങൾ അടിച്ചു കയറ്റിയത്. ആദ്യ പകുതിയിൽ 1-1 ബലാബലത്തിൽ എതിരാളികളെ പിടിച്ചു നിർത്തിയെങ്കിലും 2-ാം പകുതിയിൽ കുറസോവയ്ക്ക് സമനില കൈവിട്ടെന്ന് മാത്രമല്ല, എത്ര ഗോളുകൾ വേണമെങ്കിലും അടിക്കാമെന്ന തരത്തിലുള്ള ആധിപത്യം ജർമ്മനി നേടിയെടുക്കുകയും ചെയ്തു. 20-ാം മിനിറ്റിൽ ലിവാനോ കൊമൻസി നേടിയ ഗോളിന്റെ പേരിൽ ഇതാദ്യമായി ലോകകപ്പിലെത്തിയ കുറസോവയ്ക്ക് അഭിമാനിക്കാം. മറ്റൊരു മത്സരത്തിൽ വമ്പൻ താരനിരയുള്ള നെതർലാൻഡ്സിനെ ഏഷ്യൻ കരുത്തരായ ജപ്പാൻ സമനിലയിൽ പിടിച്ചു നിർത്തി. ഗോൾരഹിതമായ 1-ാം പകുതിക്ക് ശേഷം വിജയദാഹവുമായി ആഞ്ഞടിച്ച ഡച്ചുകാർ 2 തവണ മുന്നിലെത്തിയെങ്കിലും ജപ്പാന്റെ പോരാട്ട വീര്യം വിജയം വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ഇഞ്ചോടിഞ്ച് ബല പരീക്ഷണത്തിന് അവസാന വിസിൽ മുഴങ്ങിയപ്പോൾ മത്സരഫലം നെതർലാൻഡ്സ് 2-2.
0: ബർമിംഗ്ഹാമിൽ വനിതകളുടെ ICC 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാനെ 64 റൺസിന് പരാജയപ്പെടുത്തി. ഇന്ത്യ ഉയർത്തിയ 171 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന പാകിസ്ഥാന് 17 ഓവറിൽ 106 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. ഇന്ത്യയുടെ സ്മൃതി മന്ദാനയാണ് ടോപ് സ്കോറർ. ദീപ്തി ശർമ്മയാണ് കളിയിലെ താരം. കൊല്ലം ജില്ലയിലെ ചരിത്രപ്രസിദ്ധമായ ഓച്ചിറ കളിക്ക് ഓച്ചിറ പടനിലത്ത് ഇന്ന് തുടക്കമാകും. 2 ദിവസത്തെ ഓച്ചിറ കളിയെക്കുറിച്ച് കൊല്ലത്തുനിന്ന് നീരജ് ലാൽ.
3: മിഥുനം 1-2 തീയതികളിലാണ് ആയോധനകലയിൽ ഓണാട്ടുകറിയുടെ പാരമ്പര്യം പ്രകടമാകുന്ന ഓച്ചിറക്കളി. പോയകാലത്തെ പോരാട്ടവും പടയോട്ടവും ഓർമ്മിപ്പിച്ച് 2 ദിവസം പടനിലത്ത് അങ്കം വെട്ട് നടക്കും. മിഥുനമഴയുടെ അന്തരീക്ഷത്തിൽ ചെളി നിറഞ്ഞ 8 കണ്ടത്തിലും തകടിക്കണ്ടത്തിലും ഇറങ്ങി അങ്കം വെട്ടുന്ന യോദ്ധാക്കളുടെ പോരാട്ടവീര്യം കാണികളിൽ ആവേശം നിറയ്ക്കും. കുട്ടികൾ മുതൽ പ്രായമുള്ളവർ വരെ സംഘത്തിലുണ്ടാകും. ഓണാട്ടുകരയിലെ കാർത്തികപ്പള്ളി, കരുനാഗപ്പള്ളി, മാവേലിക്കര താലൂക്കുകളിൽ ഉൾപ്പെട്ട 52 കരകളിലെ കളരികളിൽ 1 മാസം വ്രതാനുഷ്ഠാനത്തോടെ അടവും ചുവടും ഗുരുക്കന്മാരിൽ നിന്നും പരിശീലിച്ചാണ് യോദ്ധാക്കൾ പവിത്രമായ പരബ്രഹ്മ സന്നിധിയിൽ ഓച്ചിറ കളിക്ക് എത്തുക.
0: അഖില കേരള റേഡിയോ ലിസണേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി ആകാശവാണി നവതി ആഘോഷ സെമിനാർ സംഘടിപ്പിച്ചു. അരീക്കോട് വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PA ജബ്ബാർ ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗിക സന്ദർശനത്തിന് സ്ലോവാക്യയിൽ എത്തി. 52-ാമത് G7 ഉച്ചകോടിക്ക് ഫ്രാൻസിൽ ഇന്ന് തുടക്കം. സംസ്ഥാനത്ത് KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും ഇന്നു മുതൽ സൌജന്യ യാത്ര. ഇന്ന് ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനം. ഫിഫ ലോകകപ്പ് ഗ്രൂപ്പ് ഇയിൽ ജർമ്മനി കുറസാവോയെ 1-7 ഗോളുകൾക്ക് തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
4: നന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: പത്തു 35 കൊല്ലം കാലം കൊണ്ട് എത്രയോ വിദേശ രാജ്യത്ത് ജീവിച്ച മനുഷ്യനാ പറമ്പിക്കാട്ടെ ദാമോദരൻ. അങ്ങനെ കൊണ്ട് ആർക്കേലും എന്തെങ്കിലും ശല്യം ഉണ്ടോ?
1: ഇപ്പൊ നിന്നെ ആരാ ശല്യപ്പെടുത്താൻ വന്നത്?
0: നമ്മുടെ ചക്കരത്തറയിലെ സുഭാഷ്.
1: അയ്യോ, എന്റെ ഭാഗ്യത്തിന് ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. വന്ന് എന്തിനാണെന്ന് മനസ്സിലായി?
0: ആദ്യം തമിഴ്നാട്ടിന്റെ പ്രത്യേകതകളൊക്കെ അങ്ങോട്ട് വിശദീകരിക്കാൻ തുടങ്ങി.
1: ഇടയ്ക്ക് തമിഴ് വല്ലതും പറഞ്ഞോ?
0: ഭാഗ്യത്തിന് ഇത്തവണ പറഞ്ഞില്ല. അയാൾ തമിഴ്നാട്ടിൽ വാങ്ങിയിട്ട ഭൂമിയിലെ കൃഷിയെ കുറിച്ച് വിസ്തരിക്കാൻ തുടങ്ങി. ഞാൻ അത് കേട്ട് മൂളി മൂളി നിന്നു. ഇടയ്ക്കിടെ ആ മൂളി കേട്ടില്ലെങ്കിലേ മനസ്സിലായില്ലയോ അമ്മാവിക്കെന്ന് ചോദിക്കും.
1: അവസാനം ഷെയർ എടുക്കുന്ന കാര്യം പറഞ്ഞോ?
0: പറഞ്ഞോന്നോ? നമുക്ക് പരിചയമുള്ള ആരെയെങ്കിലും ഒക്കെ കണ്ട് സംസാരിച്ച് ഷെയർ എടുപ്പിക്കണമെന്ന്.
1: എനിക്ക് തോന്നുന്നത് അവന്റെ കാശ് മൊത്തം നഷ്ടപ്പെട്ടെന്നാ.
0: അതെ, വൻ തുക ചെലവാക്കി തമിഴ്നാട്ടിൽ പോയി കൃഷി തുടങ്ങിയതല്ലയോ? ഉദ്ദേശിച്ചതുപോലെ വിളവൊന്നും കിട്ടിക്കാണത്തില്ല.
1: ഈ നാട്ടിലെ പല പണക്കാരെയും പോയി കണ്ട് ആരും വീണ്ടിട്ടില്ല.
0: ഇന്നത്തെ കാലത്ത് ഷെയർ ചെയ്ത് കച്ചവടം ചെയ്യാൻ ആരെയും കിട്ടുവോ?
1: എല്ലാ ബിസിനസ്സും ചെയ്ത് പരിചയമുള്ളവനും ബിസിനസ്സിൽ നിന്ന് ഒത്തിരി ലാഭം ഉണ്ടാക്കിയവനും ആ നമ്മുടെ തരകൻ. അവന്റെ വീട്ടിലേയും ചെന്നു, പക്ഷെ അവനും വീണില്ല.
0: അവൻ ആദ്യം പറയുന്ന ഈ തമിഴ്നാട് വാർത്തകളെല്ലാം കൂടെ എഴുതി ഒരു പുസ്തകമാക്കി വിൽക്കാൻ പറ.
1: അതിനുള്ള കഴിവൊന്നും അവനില്ല. ആലുമുട്ടി തറയിലെ ചെറുക്കൻ കല്യാണം കഴിച്ചതിന്റെ തൊട്ടു പിറ്റേ ദിവസം അവിടെ ചെന്നു.
0: പെണ്ണിനെ കണ്ട് തമിഴ്നാടുകാരിയൊക്കെ പറഞ്ഞു.
1: അല്ല, അവന് കിട്ടിയ സ്വർണം വിറ്റ് ഷെയർ ചെയ്യാൻ.
0: എന്നിട്ട് എന്തു പറഞ്ഞു?
1: രണ്ട് കഷ്ണം കേക്ക് ഒരു ചായയും കൊടുത്തങ്ങ് പറഞ്ഞു. എന്തൊക്കെ ഉണ്ട് വിശേഷം?
2: ഓ, വിശേഷമൊക്കെ നിങ്ങൾ അറിഞ്ഞില്ലയോ?
0: കള്ളം കേറിയാലെന്താ? അമ്മമ്മയുടെ പേര് പത്രത്തിലടിച്ച് വന്നില്ലയോ?
2: അമ്മമ്മയുടെ കുഴപ്പം കൊണ്ട് അമ്മാവി കള്ളം കേറിയത്. സ്വർണമാല ഇട്ടുകൊണ്ട് വീടിന്റെ വെളിയിൽ ഇറങ്ങിയിരിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു ഈ അമ്മൂമ്മക്ക്?
0: മാല പിന്നെ ഇടാനുള്ളതല്ലയോ?
1: ഇടയിൽ എങ്ങനെയായിരുന്നില്ല സംഭവം?
2: അമ്മാവ പത്രത്തിൽ വന്ന പോലെ തന്നെ ഉച്ചക്ക് 3 മണിയായപ്പോ എല്ലാ ദിവസവും അമ്മമ്മ വീടിന്റെ മുറ്റത്തുള്ള മാവിന്റെ ചൂട്ടി വന്നിരിക്കും.
1: ആ, ഇപ്പൊ പിന്നെ ആ മാവിന്റെ വീട്ടിൽ ഇരിക്കത്തക്ക രീതിയിൽ ഏതാണ്ടൊക്കെ കെട്ടി വെച്ചായിരുന്നല്ലോ.
2: തിരിച്ചറിയൽ കാർഡ് കഴുത്തിലിട്ടോണ്ടാ ഒരാള് വന്നത്.
0: കള്ളനാണെന്ന് തെളിയിക്കാനുള്ള കാർഡായിരിക്കും.
2: വന്നിട്ടേ അമ്മൂമ്മയെ കണ്ടങ്ങ് തൊഴുത്.
0: ഗുരുത്തുള്ള കള്ളനാ.
2: ഇവിടുത്തെ അംഗങ്ങളുടെ ഒക്കെ പേരും ആധാർ നമ്പറും അറിയണം. സർക്കാർ സെൻസസിന്റെ ഭാഗമായിട്ടാ വന്നതെന്നാ പറഞ്ഞേ.
0: ഇവിടെ ആരും ഇല്ലെന്ന് വല്യമ്മ പറഞ്ഞു കാണും.
2: പറഞ്ഞ് അപ്പൊ അമ്മൂമ്മയുടെ മാത്രം തൽക്കാലം തന്നാ മതി, ഒറിജിനൽ വേണ്ട, ഫോട്ടോ സ്റ്റാറ്റ് മതി എന്ന് പറഞ്ഞ്.
1: അത് കേട്ടപ്പോഴേ തള്ള കോപ്പി എടുക്കാൻ അകത്ത് കയറിയോ?
2: അകത്ത് കയറിയില്ല അമ്മാവാ. അകത്തോടെ നടന്നപ്പോ പെട്ടെന്ന് മാല പൊട്ടി ചോടി. അമ്മുമ്മ മാല പോയെന്നും പറഞ്ഞ് നിലവിളിച്ചതും പുറത്തുനിന്ന് പോസ്റ്റ്മാൻ വന്നതും ഒരുമിച്ചായിരുന്നു. അയാളെ കള്ളന്റെ പിറകെ ഓടി. പുള്ളി ഓടുന്നാണ്ട് അവിടെ നിന്ന് ആൾക്കാരെല്ലാം പുറകിനോടി.
1: ഓട്ടത്തിനിടെ കാല് തട്ടി കള്ളം വീണ് നാട്ടുകാരെല്ലാം കൂടെ പിടിച്ചു.
2: പിടിച്ചെന്ന് മാത്രമല്ല, ഓടിയവരെല്ലാം അവന്റെ ദേഹത്ത് നല്ല സംഭാവനയും കൊടുത്തു.
1: ചുരുക്കത്തിൽ സ്വർണ്ണാഭരണം ഇട്ടുകൊണ്ട് വീട്ടിൽ നിൽക്കാൻ പറ്റത്തില്ല, യാത്ര ചെയ്യാനും പറ്റത്തില്ല.
0: പണ്ടൊക്കെ കള്ളന്മാർക്ക് ജേമ്പും ചീനിയും കൊലയൊക്കെ മതിയായിരുന്നു. ഇപ്പൊ പിന്നെ പെട്ടെന്ന് കാശ് കിട്ടുന്ന സാധനം മതി.
1: ആ പോലീസുകാരെന്താ ഒന്നും പറഞ്ഞില്ല.
2: അവര് വന്നിട്ട് അവന്റെ മുഖത്തൊരു ഭാവ വ്യത്യാസവും വന്നില്ല.
0: അവരൊക്കെ സ്ഥിരം കാണുന്നവരല്ലയോ?
2: വളരെ കൂളായിട്ടല്ലയോ അവൻ ജീപ്പിൽ കയറി പോയേ?
0: എന്തോ ആയാലും സത്യമുള്ള മുതലാ, തിരികെ കിട്ടിയല്ലോ.
1: നീ ചോദിച്ചില്ലേ പത്ര വാർത്ത വന്നു വായിച്ചോന്ന്?
2: ചോദിച്ചു.
1: അതിന്റെ താഴെ എഴുതിയിരിക്കുന്നത് നീ കണ്ടായിരുന്നു? ഈ ആൾ ഇതിനു മുമ്പും നിരവധി മോഷണ കേസിൽ പ്രതിയാണ്.
0: മോഷണ കേസിൽ പിടിക്കും, ജയിലിൽ കൊണ്ടുവന്നിടും. ശരീരം നന്നാകത്തക്ക രീതിയിൽ നല്ല ഭക്ഷണം കൊടുത്ത് കൊഴിപ്പിച്ചിറക്കി വിടും. പിന്നെ മോഷണം തുടങ്ങും. രോമം നിൽക്ക പൊടി പറക്കെ സ്വാഹ.

0: നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഇത് എന്റെ റേഡിയോ 91.2 സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഒണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയാണ്. അപ്പോ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് June 15 തിങ്കളാഴ്ച ദിവസമാണ്. ഇന്ന് തിങ്കളാഴ്ചയായിട്ട് തുടക്കത്തിൽ തന്നെ നമുക്ക് രണ്ട് ദിവസങ്ങളുടെ ഒരു പ്രത്യേകതയാണ് നമുക്കിന്ന് കാണാനായിട്ട് സാധിക്കുന്നത്. ആദ്യത്തെ പ്രത്യേകതയിൽ തന്നെ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. കാരണം ഇന്ന് സൗജന്യമായി സ്ത്രീകൾക്ക് ഓർഡിനറി ബസ്സുകളിൽ യാത്ര കേരള സർക്കാർ പറഞ്ഞിരിക്കുന്ന പ്രാവർത്തികമാകാൻ പോകുന്ന ഒരു ദിവസം കൂടിയാണ്. നമ്മളുടെ ദിവസം ദൈനംദിനമായി ജോലിക്കും അതുപോലെ തന്നെ ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് രാവിലെ ഇറങ്ങിത്തിരിക്കുന്ന സ്ത്രീകൾക്ക് വളരെയധികം സന്തോഷം നൽകുകയും അവർക്ക് കൂടുതൽ ഉപകാരപ്രദമായ രീതിയിൽ അവർക്ക് അവരുടെ യാത്രകൾ ചെയ്യാൻ സാധിക്കുകയും ചെയ്യട്ടെ എന്ന് തന്നെ നമ്മൾ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. കൂടാതെ തന്നെ ഈ ഒരു പദ്ധതിയുമായി മുന്നോട്ട് കൊണ്ടുവന്ന് അത് പ്രാവർത്തികമാക്കിയ നമ്മുടെ കേരള സർക്കാരിന് വളരെയധികം നന്ദി നമുക്ക് ഈ ഒരു കാര്യത്തിൽ പറയാം. കാരണം അവരവരുടെ വീടുകളുടെ അടുത്ത് നിന്നും കിട്ടുന്ന ഓർഡിനറി സ്റ്റോപ്പുകൾ, അവരുടെ അങ്ങോട്ടേക്കുള്ള ബസ്സുകളുടെ യാത്രകളുടെ സൗകര്യങ്ങളെല്ലാം അവർക്ക് ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഏകദേശം 460 ബസ്സുകളാണ് നമ്മളുടെ കൊല്ലം ജില്ലയിൽ സൗജന്യ ബസ് യാത്രയ്ക്കായിട്ട് ഒരുങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങളായി മുന്നോട്ട് പോകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. കൂടാതെ തന്നെ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു ദിവസത്തെ ചർച്ചകളിലേക്ക് നമുക്ക് പോകുമ്പോൾ, ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് June 15 ലോക വയോധിക ദുരുപയോഗ ദിനമാണ്. അതായത് നമ്മുടെ വയോജനങ്ങൾക്ക് നേരിട്ടുള്ള ആക്രമണങ്ങളും അതുപോലെ തന്നെ അവർ നേരിടുന്ന പ്രയാസങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും ഉള്ള അവയർനെസ് കൊടുക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന്. അപ്പം അതിനെപ്പറ്റിയിട്ടാണ് നമുക്കിന്ന് ചർച്ച ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടെ ആ ഒരു ചർച്ചയ്ക്ക് തുടക്കമിടാം. അപ്പോൾ എല്ലാവർക്കും അഭിപ്രായങ്ങൾ പറയാൻ വിളിക്കേണ്ട നമ്പർ അറിയാമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. എന്നാൽ ഒന്നും കൂടി പറഞ്ഞു തരാം, 9544709912 എന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട് പെട്ടെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ വിലയേറിയ ആ അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തുക. കാരണം ലോക വയോജന ദുരുപയോഗ ദിനത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒരുപാട് അറിയല്ലേ. ഓരോ ദിവസം കഴിയുംതോറും നമ്മളുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്ന വൃദ്ധസദനങ്ങളുടെ എണ്ണങ്ങൾ കൂടുകയും അതേപോലെ തന്നെ പ്രായമായ അമ്മമാരെയും അച്ഛന്മാരെയും എല്ലാം ഈ നോക്കാൻ കഴിയാത്ത മക്കളെ കൊണ്ടുവന്ന് അങ്ങോട്ടേക്ക് തള്ളുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു സാഹചര്യങ്ങളും ആ ഒരു കാഴ്ചകളുമൊക്കെ വളരെയധികം കൂടിക്കൂടി നമ്മളുടെ നാട്ടിലേക്ക് വരുമ്പോഴും ഈ സ്വന്തം വീടിനകത്ത് ഒരുപാട് അബ്യൂസ് നേരിടേണ്ടി വരുന്ന വൃദ്ധജനങ്ങളും നമ്മളുടെ നാട്ടിലുണ്ട്. അപ്പം അതിനെയെല്ലാം കൂടി ബോധവൽക്കരിക്കാനും കൂടിയിട്ടാണ് ഈ ഒരു ദിവസം June 15 ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അഭിപ്രായങ്ങൾ പെട്ടെന്ന് തന്നെ വിളിച്ചു പറഞ്ഞോളൂ. നമുക്കൊരു ആകാശവാണി വാർത്തകളിലേക്ക് പോയിട്ട് തിരികെ എത്താം. ഇത് എൻ്റെ റേഡിയോ 91.2 സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഒണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയ.
1: എന്റെ പൊന്നേ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ,
2: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
2: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
1: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
3: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
4: പ്രധാന വാർത്തകൾ. വിദേശ പര്യടനത്തിന്റെ രണ്ടാം പാദത്തിൽ സ്ലൊവാക്കിയയിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്ലൊവാക്ക് പ്രസിഡന്റുമായും പ്രധാനമന്ത്രിയുമായും ചർച്ച നടത്തും. 52nd G7 ഉച്ചകോടിക്ക് ഇന്ന് ഫ്രാൻസിൽ തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പങ്കെടുക്കും. കേരളത്തിൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് ഇന്ന് തുടക്കം. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഹോർമൂസ് കടലിടുക്ക് തുറക്കാനുള്ള കരാറിന് അന്തിമരൂപം നൽകി യുഎസും ഇറാനും. യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കുമെന്ന് ഇറാൻ. ഐസിസി വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് 64 റൺസ് ജയം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കുറാസോയെ പരാജയപ്പെടുത്തി ജർമ്മനി. വാർത്തകൾ വിശദമായി. വിദേശ പര്യടനത്തിന്റെ രണ്ടാം പാദത്തിൽ സ്ലൊവാക്യയിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്ലൊവാക് പ്രസിഡന്റുമായും പ്രധാനമന്ത്രിയുമായും ചർച്ചകൾ നടത്തും. കൂടുതൽ വിവരങ്ങളുമായി സ്ലൊവാക് റിപ്പബ്ലിക്കിലെ ബ്രാറ്റിസ്ലാവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
5: സ്ലൊവാക് റിപ്പബ്ലിക്കിൽ ഔദ്യോഗിക സന്ദർശനത്തിന് എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ന് തലസ്ഥാനമായ ബ്രാറ്റിസ്ലാവയിൽ ഔദ്യോഗിക സ്വീകരണം നൽകും. ഇന്നലെ രാത്രിയാണ് പ്രധാനമന്ത്രി ബ്രാറ്റിസ്ലാവയിൽ എത്തിയത്. ഉഭയകക്ഷി ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ ഈ സന്ദർശനം വഴിയൊരുക്കുമെന്നാണ് ബ്രാറ്റിസ്ലാവയിൽ എത്തിയ ശേഷം പ്രധാനമന്ത്രി സമൂഹ മാധ്യമത്തിൽ കുറിച്ചത്. സ്ലൊവാക് പ്രസിഡന്റുമായും പ്രധാനമന്ത്രിയുമായും ഉള്ള ചർച്ചകൾ അടക്കം നിരവധി പരിപാടികളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ന് ബ്രാറ്റിസ്ലാവയിൽ ഉള്ളത്.
4: 52nd G7 ഉച്ചകോടി ഇന്ന് ഫ്രാൻസിലെ ഇവിയനിൽ ആരംഭിക്കും. 3 ദിവസമായി നടക്കുന്ന ഉച്ചകോടിയിൽ കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, UK, US, യൂറോപ്യൻ യൂണിയൻ എന്നീ അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. ഇതിനു പുറമെ ഇന്ത്യ, ബ്രസീൽ, ഈജിപ്ത്, കെനിയ, ദക്ഷിണ കൊറിയ, ഖത്തർ, സൌദി അറേബ്യ, സിറിയ, യുക്രൈൻ, UAE എന്നീ രാജ്യങ്ങളെ ഔട്ട്റീച്ച് പങ്കാളി രാജ്യങ്ങളായി ഫ്രാൻസ് ക്ഷണിച്ചിട്ടുണ്ട്. പങ്കാളി രാജ്യം എന്ന നിലയിൽ 13th തവണയാണ് ഇന്ത്യ G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഔട്ട്റീച്ച് സെഷനുകളിൽ പങ്കെടുക്കും. വ്യാപാര തന്ത്രപര പങ്കാളിത്തത്തിനപ്പുറം പൊതു താൽപര്യങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ് ഇന്ത്യ ഫ്രാൻസ് ബന്ധം മുന്നോട്ട് പോകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്രാൻസിലെ നീസിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി.
6: दुनिया में अलग अलग देश एक दूसरे के साथ व्यापार करते हैं, अलग अलग देशों के बीच स्ट्रेटेजिक पार्टनरशिप भी होती है, लेकिन कुछ रिलेशंस ऐसे होते हैं जो शेयर्ड इंटरेस्ट के साथ साथ शेयर्ड विजन से भी ड्राइव होते हैं. भारत और फ्रांस का रिश्ता कुछ ऐसा ही है.
4: പ്രതിരോധം, സാങ്കേതികവിദ്യ, വ്യാപാരം എന്നിവ ഉൾപ്പെടെ പ്രധാന മേഖലകളിൽ തന്ത്രപര പങ്കാളിത്തം വികസിപ്പിക്കുന്നതിനെക്കുറിച്ചും ഇരുരാജ്യങ്ങളും ചർച്ച ചെയ്തു. കഴിഞ്ഞ 12 വർഷത്തിനിടെ വിവിധ മേഖലകളിൽ ശ്രദ്ധേയമായ പരിവർത്തനത്തിനാണ് ഇന്ത്യ സാക്ഷ്യം വഹിച്ചത്. ഈ കാലയളവിൽ മോദി സർക്കാർ ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി നിരവധി പ്രമുഖ പദ്ധതികൾ നടപ്പിലാക്കി. 2047 ഇന്ത്യയെ വികസിത ഭാരതമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ ആധുനിക അടിസ്ഥാന സൌകര്യ നിർമ്മിതിക്കായി സർക്കാർ വിവിധ നടപടികളാണ് സ്വീകരിച്ചത്. അടിസ്ഥാന സൌകര്യങ്ങൾക്കായുള്ള സർക്കാർ ചെലവുകൾ 2014-15 2,00,000 കോടി രൂപയായിരുന്നത് ഈ സാമ്പത്തിക വർഷത്തിൽ 6 ഇരട്ടി വർദ്ധിച്ച് 12.2 ലക്ഷം കോടി രൂപയായി ഉയർന്നു. ഇന്ത്യയിലെ മെട്രോ റെയിൽ ശൃംഖല 5 ഇരട്ടി വികസിച്ചത് നഗരങ്ങളെ കൂടുതൽ ബന്ധിപ്പിക്കുന്നതിനും സഹായിച്ചു. നീറ്റ് UG പുനഃപരീക്ഷയ്ക്കുള്ള അഡ്മിറ്റ് കാർഡുകൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. NTA ഔദ്യോഗിക വെബ്സൈറ്റായ neet.nta.nic.in ൽ നിന്ന് അഡ്മിറ്റ് കാർഡുകൾ ഡൌൺലോഡ് ചെയ്യാം. ഈ മാസം 21 ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 5:15 വരെയാണ് പരീക്ഷ. അഡ്മിറ്റ് കാർഡ് ഡൌൺലോഡ് ചെയ്യുന്നതിന് മുമ്പ് റീഫണ്ടിനായി ബാങ്ക് അക്കൌണ്ട് വിശദാംശങ്ങൾ പരിശോധിക്കണമെന്ന് NTA നിർദ്ദേശിച്ചു. 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ സൌകര്യം കേരളത്തിൽ നാളെ മുതൽ ഈ മാസം 30 വരെ ലഭ്യമാകും. ജൂലൈ 1 മുതൽ 30 വരെയാണ് സെൻസസിന്റെ 1st ഘട്ടം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
4: കേരളത്തിൽ പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച 11 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. നിപ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ്. നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എത്തിയ കേന്ദ്രസംഘം മേലേവാരം അർബൻ ഹെൽത്ത് സെന്റർ, രാമനാട്ടുകര നഗരസഭാ കാര്യാലയം എന്നിവിടങ്ങളിൽ ആരോഗ്യ പ്രവർത്തകരുമായി ചർച്ച നടത്തി. നഗരസഭാ പരിധിയിൽ രോഗി സന്ദർശിച്ച സ്ഥലങ്ങളിൽ വിശദമായി നിരീക്ഷണവും നടത്തി. കേരളത്തിൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. തിരുവനന്തപുരം തമ്പാനൂർ ബസ് ടെർമിനലിൽ രാവിലെ മുഖ്യമന്ത്രി VD സതീശൻ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കും. ഒരു റിപ്പോർട്ട്.
7: ആദ്യഘട്ടത്തിൽ KSRTCയുടെ 3125 ഓർഡിനറി ബസ്സുകളിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും ഓർഡിനറി സർവീസുകളിൽ സൌജന്യ യാത്ര ലഭ്യമാകും. വരുമാന പരിധിയോ സാമൂഹ്യ പദവിയോ ഉൾപ്പെടെ യാതൊരു മാനദണ്ഡവും ബാധകമല്ല. പ്രത്യേക രജിസ്ട്രേഷനോ രേഖകളോ ആവശ്യമില്ല. യാത്രക്കിടെ കണ്ടക്ടറിൽ നിന്ന് 0 ടിക്കറ്റ് അല്ലെങ്കിൽ പ്രിയദർശിനി ടിക്കറ്റ് കൈപ്പറ്റിയാൽ മാത്രം മതിയാകും. ഇതുവഴി ഓരോ യാത്രയുടെയും കൃത്യമായ വിവരങ്ങൾ രേഖപ്പെടുത്തുകയും സുതാര്യമായ കണക്കെടുപ്പ് ഉറപ്പാക്കുകയും ചെയ്യും. ഉദ്ഘാടന സർവീസിന്റെ ഡ്രൈവറും കണ്ടക്ടറും വനിതകളായിരിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
4: ഇറാനിയൻ തുറമുഖങ്ങൾക്കുമേലുള്ള നാവിക ഉപരോധം അമേരിക്ക അവസാനിപ്പിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹോർമൂസ് കടലിടുക്ക് തുറക്കാനുള്ള കരാറിലും US ഇറാനും അന്തിമരൂപം നൽകി. 107 ദിവസത്തെ യുദ്ധം അവസാനിപ്പിക്കുവാനും ആഗോള എണ്ണ വിതരണത്തിന്റെ 1/5 ജലപാതയായ ഹോർമൂസ് കടലിടുക്കിലൂടെ കടത്തിവിടാനും കരാർ വ്യക്തമാക്കുന്നു. ഈ മാസം 19 സ്വിറ്റ്സർലാൻഡിൽ കരാറിൽ ഒപ്പുവയ്ക്കും. കരാർ ഔദ്യോഗികമായി ഒപ്പുവച്ചതിനുശേഷം വെള്ളിയാഴ്ച ഹോർമൂസ് കടലിടുക്ക് തുറക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കി. ലെബനൻ ഉൾപ്പെടെ എല്ലാ മേഖലകളിലെയും യുദ്ധവും സൈനിക നടപടികളും ഇന്ന് രാത്രി മുതൽ ശാശ്വതമായി അവസാനിപ്പിക്കുമെന്ന് ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ പറഞ്ഞു. ഫിഫ ലോകകപ്പിൽ ഇന്ന് മുൻ ചാമ്പ്യൻമാരായ സ്പെയിൻ തങ്ങളുടെ ആദ്യ മത്സരത്തിന് ഇറങ്ങും. ലോകകപ്പിൽ ആദ്യമായി കളിക്കാനെത്തുന്ന കേപ്പ് വെർദെയാണ് എതിരാളി. രാത്രി 9:30 മത്സരം. സ്വീഡനും ടുണീഷ്യയും തമ്മിലുള്ള മത്സരം അല്പസമയത്തിനകം ആരംഭിക്കും. ഗ്രൂപ്പ് എയിൽ ഇന്നലെ നടന്ന കളിയിൽ ജർമ്മനി ലോകകപ്പിലെ പുതുമുഖമായ കുറാസോയെ 1-0 7 ഗോളിന് പരാജയപ്പെടുത്തി. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
8: ലാറ്റിൻ അമേരിക്കൻ കരുത്തരായ ഇക്വഡോറിനെ കളിയുടെ 90th minute നേടിയ മിന്നും ഗോളിൽ വീഴ്ത്തി ആഫ്രിക്കൻ ടീം ഐവറി കോസ്റ്റ് വരവറിയിച്ചു. യോഗ്യതാ മത്സരങ്ങളിൽ തെക്കേ അമേരിക്കയിലെ വമ്പന്മാരെ വീഴ്ത്തി മുന്നേറിയ ഇക്വഡോറിന് തോൽവി അപ്രതീക്ഷിതമായി. കുറുസോവയെ തകർത്ത് തരിപ്പണമാക്കി 4 തവണ ലോകകപ്പ് നേടിയ ജർമ്മനി ലോകകപ്പിലെ തങ്ങളുടെ അരങ്ങേറ്റം അതിഗംഭീരമാക്കി. എണ്ണം പറഞ്ഞ 7 ഗോളുകളാണ് ഇതാദ്യമായി ലോകകപ്പിലെത്തിയ കരീബിയൻ ടീമിന്റെ വലയിൽ ജർമ്മൻ താരങ്ങൾ അടിച്ചു കയറ്റിയത്. മറ്റൊരു മത്സരത്തിൽ വമ്പൻ താരനിരയുള്ള നെതർലാൻഡ്സിനെ ഏഷ്യൻ കരുത്തരായ ജപ്പാൻ സമനിലയിൽ പിടിച്ചുനിർത്തി.
4: ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റ് ഗ്രൂപ്പ് എയിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ. ഇന്നലെ ബെർമിംഗ്ഹാമിൽ നടന്ന മത്സരത്തിൽ 64 റൺസിനാണ് പാകിസ്ഥാൻ പരാജയപ്പെട്ടത്. ഇന്ത്യയുടെ 171 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന പാകിസ്ഥാൻ 17 ഓവറിൽ 106 റൺസിന് എല്ലാവരും പുറത്തായി. 44 പന്തിൽ 68 റൺസ് നേടിയ സ്മൃതി മന്ദാനയാണ് ടോപ് സ്കോറർ. ഇന്നലെ നടന്ന മറ്റൊരു മത്സരത്തിൽ നെതർലാൻഡ്സിനെതിരെ ബംഗ്ലാദേശ് 6 വിക്കറ്റ് വിജയം നേടി. ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ഇതുവരെ 135 ഷിഗല്ല കേസുകളും 3 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്റ്റോപ്പ് ഡയറിയ ക്യാമ്പയിൻ നടത്തുന്നതായും മരുന്നുകളുടെ ലഭ്യത ഉറപ്പുവരുത്തിയതായും അദ്ദേഹം പറഞ്ഞു. സ്കൂളുകളിലെ കിണറുകളിൽ പരിശോധന നടത്തുന്നതിനും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോട്ടലുകളിൽ പ്രത്യേക പരിശോധനയ്ക്കും മന്ത്രി നിർദ്ദേശം നൽകി. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. വയോജനങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ തടയാൻ ഇന്ന് ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനം. സംസ്ഥാനതല ബോധവൽക്കരണ ദിനാചരണ പരിപാടി മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യൻ പതാകവാഹക കപ്പലായ വിരാട് 1 ഒമാൻ തീരത്ത് എഞ്ചിൻ തകരാർ സംഭവിച്ചതായി ഇന്ത്യൻ എംബസി അറിയിച്ചു. 14 ഇന്ത്യക്കാരാണ് കപ്പലിൽ ഉള്ളത്. 11 ജീവനക്കാരെ സുരക്ഷിതമായി മാറ്റിയതായി എംബസി അറിയിച്ചു. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനത്തിന്റെ 2nd പാദത്തിൽ സ്ലൊവാക്യയിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്ലൊവാക് പ്രസിഡന്റുമായും പ്രധാനമന്ത്രിയുമായും ചർച്ച നടത്തും. 52nd G7 ഉച്ചകോടിക്ക് ഇന്ന് ഫ്രാൻസിൽ തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പങ്കെടുക്കും. കേരളത്തിൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് ഇന്ന് തുടക്കം. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഹോർമൂസ് കടലിടുക്ക് തുറക്കുവാനുള്ള കരാറിന് അന്തിമരൂപം നൽകി US ഇറാനും. യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കുമെന്ന് ഇറാൻ. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് 64 റൺസ് ജയം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പുറോസോയെ പരാജയപ്പെടുത്തി ജർമ്മനി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
1: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
2: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണ് പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
4: ഒരു സൊല്യൂഷൻ ഉണ്ട്.
3: എന്താ സൊല്യൂഷൻ?
4: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.

0: ഗീരികേത്തം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ ആണ്. കൂടെ ഉള്ളത് ഞാൻ RJ സുമയാണ്. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിച്ചു കൊണ്ടിരുന്ന ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്തായിരുന്നു? നമ്മുടെ ലോക വയോജന ദുരുപയോഗ ബോധവൽക്കരണ ദിനമാണ്. അതായത് നമ്മളുടെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വയോജനങ്ങൾ നേരിടുന്ന, നമ്മുടെ വൃദ്ധനായിട്ടുള്ള അച്ഛനമ്മമാർ നേരിടുന്ന ആ ഒരു ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾക്ക് നേരെയുള്ള ഒരു ബോധവൽക്കരണ ദിനം കൂടിയാണ് ഇന്ന്. അതായത് മുതിർന്ന പൗരന്മാർക്കെതിരെയുള്ള അതിക്രമ വിരുദ്ധ ബോധവൽക്കരണ ദിനമാണെന്ന്. അതായത് അതിൻ്റെ ബോധം വളർത്തുക, അതിൻ്റെ ഒരു അവബോധം വളർത്തുക എന്ന് പറയുന്നത് മുതിർന്ന പൗരന്മാർ നേരിടുന്ന ഏതൊരു ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾ, അവഗണന, സാമ്പത്തിക ചൂഷണങ്ങൾ എന്നിവയ്ക്കെതിരെ നമ്മുടെ സമൂഹത്തിനെ ബോധവൽക്കരിക്കുക എന്നുള്ള ഒരു കാര്യം കൂടിയാണ്. അവർക്കുള്ള സംരക്ഷണം ഉറപ്പാക്കുക എന്നുള്ളതാണ്. അതായത് വയോജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും അവർക്ക് സുരക്ഷിതത്വവും അന്തസ്സുള്ളതുമായ ജീവിതം ഉറപ്പാക്കാനും നമ്മൾ ആ ഒരു കമ്മ്യൂണിറ്റിയെ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് എല്ലാ വർഷവും June 15 ഐക്യരാഷ്ട്ര സംഘടനയുടെ ഈ നേതൃത്വത്തിൽ ഈ ദിനം നമ്മൾ ആചരിക്കുന്നത്. അപ്പം നമ്മൾ ഈ ഒരു ദിനത്തെക്കുറിച്ച് കൂടുതൽ നമ്മൾ സംസാരിക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും വിളിക്കേണ്ട നമ്പർ 9544704912 എന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട് പെട്ടെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അതായത് നമ്മളുടെ വീട്ടിലെ മുതിർന്ന അച്ഛനെയും അമ്മയും, വൃദ്ധരായ അച്ഛനെയും അമ്മയും ഒക്കെ എങ്ങനെയാണ് നിങ്ങൾ പരിപാലിക്കുന്നത്, അല്ലെങ്കിൽ പരിപാലിച്ച് അവരെ ആ ഒരു അവസാന നിമിഷം വരെ അവരെ നന്നായി പരിപാലിച്ച് തന്നെയാണ് ഞങ്ങൾ നോക്കിയിരുന്നത്. അങ്ങനെ അവരെ നോക്കിയിട്ടുള്ള ആൾക്കാർ, നമ്മൾ എപ്പോഴും പറയത്തില്ലേ, അതായത് അവര് ഒന്നും ചെയ്യണ്ട, അതായത് നമ്മുടെ ഈ വൃദ്ധനായിട്ടുള്ള അച്ഛനമ്മമാരങ്ങോ ഒന്നും നമുക്ക് ചെയ്തു തരണ്ട, അവരെ നമ്മളുടെ വീടിന്റെ മുമ്പിൽ ഇരുന്നാൽ തന്നെ വലിയൊരു ഐശ്വര്യമാണെന്ന് നമ്മൾ പറയില്ലേ. അങ്ങനെ ആ ഐശ്വര്യങ്ങളെ നമ്മൾ നോക്കി കണ്ട് നമ്മൾ വളർന്ന് ഇത്രയധികം വലുതായി. അവരുമായിട്ടുള്ള ആ ഒരു മുഹൂർത്തങ്ങൾ നിങ്ങൾക്ക് എത്രത്തോളം വിലപ്പെട്ടതും പ്രിയപ്പെട്ടതുമാണെന്ന് നിങ്ങൾ പെട്ടെന്ന് നമുക്ക് വിളിച്ചു തരുന്ന നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. കൂടുതലും നമ്മൾ ഈ വൃദ്ധരായ അച്ഛനെയും അമ്മയും നമ്മൾ ഈ വൃദ്ധസദനങ്ങളിൽ ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ അവർക്ക് നേരെയുള്ള ചൂഷണം ചെയ്യുക, സാമ്പത്തികപരമായിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും ഈ സാമ്പത്തിക നേട്ടങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അവരെ ഉപദ്രവിക്കുക എന്നൊക്കെ പറയുന്നത് നമുക്ക് കൂടുതൽ അധികവും ഈ അക്രമമുള്ള സ്വഭാവമുള്ള ആൾക്കാരിലാണ് നമ്മൾ കാണപ്പെടുന്നത് അല്ലേ. അപ്പം അതിനെതിരെ നമ്മൾ സംസാരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഈ കുഞ്ഞുകുട്ടികൾക്ക് എത്രയധികം നമ്മൾ ഈ സുരക്ഷിതത്വവും അല്ലെങ്കിൽ അവർക്ക് ആ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു, അത്രത്തോളം അല്ലെങ്കിൽ കുറച്ച് അതിനേക്കാൾ കൂടുതൽ നമ്മൾ നോക്കേണ്ട ആൾക്കാരാണ് വയോജനങ്ങൾ അല്ലെങ്കിൽ വൃദ്ധരെന്ന് പറയുന്നത്, നമ്മളുടെ വീട്ടിലുള്ള അച്ഛനും അമ്മയും എന്ന് പറയുന്നത്. കാര്യം നമ്മൾ ഒരു മകൻ അല്ലെങ്കിൽ മകൾ അവർ ജനിച്ച് വളർന്ന് അവരുടെ ബാല്യവും കൗമാരവും യൗവനവും ഒക്കെ എത്തി അവർക്ക് സ്വന്തം നിലയ്ക്ക് പ്രാപ്തരാകാൻ വേണ്ടിയിട്ട് ഈ ഒരു അച്ഛനും അമ്മയും എത്രത്തോളം കഷ്ടപ്പെടും എന്നുള്ളൊരു കാര്യമൊക്കെ നമുക്കറിയാം അല്ലേ. അപ്പം വലുതായി കഴിയുമ്പോൾ നമ്മുടെ സ്വാഭാവികമായിട്ടും ആ മക്കളുടെ ഉത്തരവാദിത്തമാണ് ഈ ഒരച്ഛനെയും അമ്മയും നോക്കുക എന്നുള്ളത്. അപ്പം അതിൽ എത്രത്തോളം നിങ്ങൾ മക്കൾ വിജയിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ ഇന്ന് ഈ ഒരു ദിവസത്തിലേക്ക് ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് വെക്കുകയാണ്. അപ്പോൾ അഭിപ്രായം പറയാൻ വിളിക്കേണ്ട നമ്പർ നിങ്ങൾ മറക്കണ്ട, 9544704912. ഇത് എൻ്റെ റേഡിയോ 91.2 സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഓണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ RJ സുമയ.
1: എന്റെ പൊന്നെ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ,
2: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ടേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
2: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
1: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
3: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി. റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
4: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
5: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
6: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
7: ഒരു സൊല്യൂഷൻ ഉണ്ട്.
6: എന്ത് സൊല്യൂഷൻ?
7: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങി കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, മാരിപ്പള്ളി, ആറ്റിങ്ങൽ.

0: തിരികെ എത്താം. സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർജെ സുമയാണ്. അപ്പം നമ്മൾ ഇന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ലോക വയോജന ദുരുപയോഗ വിരുദ്ധ ദിനം എന്നതിനെ ആസ്പദമാക്കിയിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ ആദ്യത്തെ പാസഞ്ചർ ആരാണെന്ന് നമുക്ക് നോക്കാം. നമസ്കാരം.
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം.
1: നമ്മള് ആരോഗ്യത്തിരിക്കുന്ന പൈസ ഇല്ലെന്ന ആരും നമ്മൾ അറിയത്തില്ല.
0: കേട്ടില്ല.
1: നമ്മൾ ആരോഗ്യത്തിൽ ഇരിക്കുമ്പോഴേ പൈസ ഇല്ലെന്നുള്ളത് നമ്മൾ ഓർക്കത്തില്ല. പൈസ ഇല്ലെന്നവരെ നമ്മൾ പരിഗണിക്കേണ്ടതും അവരെ സംരക്ഷിക്കേണ്ടതും ഒക്കെ ചെയ്യേണ്ടത് നമ്മുടെ കടമയാ. ഇപ്പം നമ്മള് നമ്മുടെ മാതാപിതാക്കളെ നോക്കേണ്ടത് നമ്മുടെ കടമയായോ അത് എടുത്തു പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്നാലും പിന്നെ നമുക്ക് നിരാശപ്പെടേണ്ട അവസ്ഥ വന്നിട്ടില്ല. കാരണം ഇപ്പോഴും എനിക്ക് വയസ്സുന്നവരെ കാണുന്ന ഭയങ്കര ഇഷ്ടമാ. എനിക്ക് അവരോട്ട് കുറച്ചേരെ ഇരിക്കാനും ഒക്കെ ഇപ്പോഴും എനിക്ക് ഭയങ്കര ആഗ്രഹമാ. കാരണം നമ്മള് നോക്കേണ്ട നമ്മുടെ വീട്ടിലൊരു വയസ്സുന്ന ഒരാളുണ്ടെങ്കിൽ അതിന്റെ വില അവരില്ലാതാകുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. കാരണം അവരുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ പലരും വരികയും ചെയ്യും, നമുക്ക് ഒരു കൂട്ടുവാം, നമ്മുടെ മക്കൾക്ക് ഒരു സംരക്ഷണവുമാ, നമുക്ക് എവിടെങ്കിലും ധൈര്യമായിട്ട് പോവുകയും വരികയും ചെയ്യാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവരെ കൊണ്ടുണ്ട്. പക്ഷെ പലർക്കും അവരിയ്ക്കുമ്പം ഒരു ശല്യമായിട്ട് തോന്നും, പക്ഷെ അവരില്ലാതാകുമ്പോഴാണ് നമുക്ക് അതിന്റെ വിഷമം മനസ്സിലാവുന്നത്. ഇപ്പൊ എന്റെ വാപ്പായ എനിക്ക് നോക്കാൻ പറ്റിയിട്ടില്ല. കാരണം എന്റെ വാപ്പ പെട്ടെന്നുള്ള മരണമായിരുന്നു. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു വാപ്പ മരിക്കുന്നത്. പിന്നെ ഉമ്മ വയ്യാതായി, നമുക്ക് നോക്കാനുള്ള അവസരം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും എന്റെ വീടും പിന്നെ ഹസ്ബൻഡിന്റെ വീടുമായിട്ട് ഒരു അരമണിക്കൂറത്തെ വ്യത്യാസമുണ്ട്. എന്റെ ഉമ്മ ജീവിച്ചിരിക്കുമ്പോ എനിക്ക് വീട്ടിൽ പോയാൽ തിരിച്ചു വരാനും ഞാൻ കരഞ്ഞോണ്ടായിരുന്നു വരുന്നത്. കാരണം നമുക്ക് എപ്പം വേണമെങ്കിലും പോയും വരികയും ചെയ്യാം. അത്രയും ദൂരം ഉള്ളെങ്കിൽ പോലും എനിക്ക് വീട്ടിൽ നിന്ന് വരുമ്പം ഭയങ്കരമായ വിഷമമാണ്. പക്ഷെ ഇപ്പൊ എനിക്കാണെങ്കിൽ വീട്ടിലോട്ട് പോകുന്ന കാര്യം പോലും ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. കാരണം അവിടുന്ന് ഞാൻ നമ്മളെ വലിച്ചെഴിച്ചോണ്ടില്ല, എന്തോ അല്ല ആർക്കാൻ കൊണ്ടുവന്ന പോത്തിന്റെ കൂട്ടായിരുന്നു ഞാൻ വരുന്നത്. കാരണം എനിക്ക് അത്രയ്ക്കും വിഷമമായിരുന്നു വീട്ടിൽ പോയിട്ട് വരുന്നത്. കാരണം ഇവിടെ ബുദ്ധിമുട്ടുകളുണ്ടെന്നല്ല, ആ വീട്ടിൽ നിന്ന് വരുന്ന ഒരു വിഷമം. നമുക്ക് നമ്മൾ ജനിച്ചു വളർന്ന വീട് നമ്മുടെ ഉമ്മായൊക്കെ ഇട്ടിട്ട് വരുമ്പോ നമുക്കൊരു വിഷമം ഉണ്ടാവില്ല സ്വാഭാവികമായിട്ട്. അങ്ങനെയുള്ള ഒരു വിഷമ. പക്ഷെ ഉമ്മായൊക്കെ നമുക്ക് നല്ലോണം നോക്കാനും എടുക്കാനും പറ്റി, അതുപോലെ തന്നെ ഹസ്ബൻഡിന്റെ ഉമ്മായും നമുക്ക് നോക്കാനും എടുക്കാനൊക്കെ പറ്റിയെങ്കിലും എനിക്കിപ്പോഴും കുറെ കൂടി എനിക്ക് നോക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാനിപ്പോ ആഗ്രഹിക്കും. അവര് ജീവിച്ചിരുന്നെങ്കിൽ എനിക്ക് കുറെ കൂടി നോക്കാൻ പറ്റിയായിരുന്നെന്ന് ഞാനിപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്.
0: അതെ അതെ അതെ. അതായത് നമ്മള് ഈ കൂടുതലും നമ്മളുടെ ഈ വൃദ്ധർ കൂടുതൽ കാലം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ അവരെ കൂടുതലും നമ്മൾ നോക്കുക, അവരെ നമ്മൾ പരിപാലിക്കുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലേ, സ്വാഭാവികമായിട്ടും. അപ്പൊ അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
2: നമസ്കാരം മോളെ.
0: നമസ്കാരം. ഗുഡ് മോർണിംഗ്.
2: പിന്നെ ഇന്ന് വയോജന ദിവസം.
0: അതെ,
2: ഞങ്ങളെ പോലുള്ളവരുടെ ദിവസം. പിന്നെ അതിനേക്കാളും ഉപരി എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ സർക്കാര്, UDF സർക്കാര് കയറി ഞങ്ങളെ പോലുള്ളവർക്ക് ഇന്ന് ഒരു ഓർഡിനറി ദിവസമായാലും പോകാൻ ഞങ്ങൾക്ക് വളരെ സന്തോഷമായി. ഇങ്ങനെയുള്ള ഭരണം എന്ന് നിലനിൽക്കട്ടെ നമ്മൾ ആഗ്രഹിക്കുന്നു.
0: ഇന്നത്തെ ദിവസത്തെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ലോക വയോജന ദിനമല്ല, ലോക വയോജന ദിനമല്ല, ലോക വയോജന ദുരുപയോഗ വിരുദ്ധ ദിനം. അതായത് നമ്മളുടെ വൃദ്ധർക്കെതിരെയുള്ള അതിക്രമങ്ങളും അവർക്കെതിരെയുള്ള ദുരുപയോഗങ്ങളും വേണ്ട എന്ന് പറയുന്ന ദിനമാണെന്ന്.
2: ഓരോരുത്തരും ഇപ്പൊ ചെയ്യാതിരിക്കുവാണോ മോളെ? ചെറുപ്പത്തിൽ ആരും വയസ്സില്ലെന്ന് അവര് ചിന്തിക്കുന്നില്ല. ചെറുപ്പത്തിൽ നമ്മൾ എന്ത് പറഞ്ഞാലും അത് കുറ്റമല്ല. നമ്മള് വയോജനങ്ങളായി വരുന്ന സമയത്ത് എന്റെ അനുഭവത്തിൽ ഞാൻ പറയുക, നമ്മൾ തീർച്ചയായും ഒറ്റപ്പെടും. കാരണം നല്ലൊരു നമ്മുടെ വാക്കുകൾ കൊള്ളത്തില്ല. നമ്മൾ ഒരു 60 വയസ്സ് അങ്ങോട്ട് കഴിഞ്ഞ് ചെറിയ രോഗം കൂടെ പിടിപെട്ടാൽ പോയി. അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിലാണല്ലോ ഇന്ന് വൃദ്ധസാധനങ്ങൾ കൂടി വരുന്നത്. ദുരുപയോഗം ചെയ്യരുതെന്ന് പറയുന്നത് ദുരുപയോഗം അല്ലാതെ കണ്ട് ഒന്നും ഇന്ന് ഭൂമി കാണിക്കുന്നില്ല. എത്രയോ എടുത്ത് എന്തിപ്പൊ എപ്പം എവിടെ ചെന്ന് നോക്കിയാലും വയോജനങ്ങളെ പരിഗണിക്കുന്ന വൃദ്ധസാധനതയേ ഉള്ള. തീർച്ചയായിട്ടും മക്കളെ ഒന്നോ രണ്ടോ ഈ അപൂർവമായ ആൾക്കാരെ ഉള്ളു നശിപ്പിക്കുന്നത്. ഒരമ്മമാര് എത്ര എന്ന് പറഞ്ഞത് ഒരു മക്കളെ കൊണ്ടുവന്ന് ഉപേക്ഷിക്കുവോ?
0: അതെ അതെ,
2: ഉപേക്ഷിക്കുവോ? അവർ ആലോചിച്ചു നോക്കിയേ. നമ്മളെ ഇപ്പൊ എന്റെ അനുഭവം ഞാൻ പറയുവാ, ഞാനും 29 ദിവസം കൊണ്ട് ഞാനും ഇപ്പൊ ഒറ്റയ്ക്ക് താമസിക്കുക. കാരണം എനിക്ക് ഇച്ചിരി സാമ്പത്തികമായിട്ട് ഉണ്ടായത് കൊണ്ട് ഞാൻ കൃത്യസ്ഥാനത്തിൽ പോയി. ഞാനത് പ്രയോജനപ്പെടുത്തി. ഞാൻ മോള് കേൾക്കുന്നോ?
0: ആ കേൾക്കാം കേൾക്കാം.
2: ഞാൻ ഇന്ന് ഒറ്റപ്പെട്ട് താമസിക്കുന്നത്, എനിക്ക് 3 പെൺപിള്ളേർ. പിന്നെ അത് ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളുണ്ട്. ഇപ്പൊ എനിക്ക് എന്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുക, എല്ലാവരും മനസ്സ് വിഴുങ്ങി കൊണ്ട് നടക്കുക. എന്ത് പറഞ്ഞാലും മക്കളുടെ ഒരു തീരുമാനം പറയുന്നുണ്ടോ അവരുടെ ഭാഗമുള്ളത്തില്ല. മോളെ ഈ ചെറുപ്പത്തിൽ ഞങ്ങൾ ഈ വാവച്ചല്യോ സംസാരിച്ചു. ഞങ്ങൾക്ക് ആവത് ആരോഗ്യമുള്ള സമയത്ത് ഈ വാവച്ചല്യോ മക്കളെ വളർത്തിയത്. ഈ വായിൽ സംസാരിച്ച് ആരോഗ്യമായിട്ട് നമ്മുടെ കയ്യും കാലും പൊങ്ങിയും നമ്മൾ അധ്വാനിച്ചില്ലേ നമ്മുടെ മക്കളെ വളർത്തിയത്. അതെന്താ ഈ മക്കളെ ചിന്തിക്കാത്തത്? അവര് പറയുന്നെന്തോ അവരുടെ ഭാഗമുള്ളത്തില്ല. ഇത് അവർക്കൊരു ഇത് അവരുടെ ഒരു ഞാൻ നോക്കിയപ്പോ ഇതൊരു ഡിഫൻസ് ആയിട്ട് പിള്ളേരില്ല എടുത്തിരിക്കുക. എന്നിട്ട് അവർക്ക് ഇതൊന്നും കഴിയത്തില്ല. എത്രയോ അമ്മമാര് ഇതാണ്ട് വേറെ എങ്ങും പോകണ്ട, ഈ വള്ളികുന്നത്ത് 50 അമ്മമാരുണ്ട് ഇപ്പൊ. ഞാൻ ഇന്നലെ യൂട്യൂബ് കണ്ടതാ, എനിക്ക് സങ്കടം വരും. നമ്മുടെ ഉത്തരാടം സുരേഷൊക്കെ അതിൽ അംഗമാണ്. ഞാൻ അവിടെയും പോകാൻ ആഗ്രഹിച്ചത്. ഓരോരുത്തർക്ക് ഓരോരോ വിഷമങ്ങളുണ്ട്. എന്റെ റേഡിയോ എന്ന് പറയുന്നത് എനിക്ക് ഒരു വലിയ കൂട്ടായില്ലേ കേട്ടോ, അതും പറയാം. ഈ എന്റെ റേഡിയോയിൽ നമ്മൾ ഈ ദുഃഖങ്ങൾ പറയുന്നത് കൊണ്ട് എത്രയോ പേര് നമ്മളെ വിളിക്കാനും ആശ്വസിപ്പിക്കാനും നല്ല കാര്യങ്ങൾ പറയാനും ഒരു വലിയ കൂട്ടായ്മയാണ് എന്റെ റേഡിയോ.
0: അതെ അതെ, അതായത് നമ്മള് കൂടുതലും നമ്മൾ ഈ പറഞ്ഞതിന്റെ കൂട്ട് നമ്മൾ ചെറുപ്പമായിട്ടിരിക്കുമ്പോൾ ഈ വലുതാവും നമ്മൾ വയസ്സാവും നമ്മൾ നമുക്ക് വൃദ്ധരാവും എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ ചിന്തിക്കുക കേട്ടോ. നമ്മൾ എല്ലാ കാലവും നമ്മൾ ചെറുപ്പക്കാരായിരിക്കേയില്ല, എല്ലാ കാലവും നമ്മൾ ഈ യൗവനത്തിൽ തന്നെ ഇരിക്കേയില്ല. നമ്മൾക്കും എന്താ പറയുക, നമ്മളൊരു മിഡിൽ ഏജിലേക്ക് പോകും, അത് കഴിഞ്ഞ് നമ്മളും ഒരു വാർദ്ധക്യത്തിലേക്ക് പോകും എന്നൊക്കെയുള്ളൊരു കാര്യം നമ്മൾ ചിന്തിക്കുക. നമ്മൾ എപ്പോഴും അതിനനുസരിച്ച് നമ്മൾ ഇന്നൊരു കാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇന്നൊരു കാര്യം നമ്മളിങ്ങനെ ഒരു ദോഷമായി നമ്മൾ ഇപ്പം ഇൻ കേസ് നമ്മൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നാളെ ആ കാര്യം നമ്മൾക്ക് തന്നെ തിരിച്ചു വരും എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ ചിന്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ അടുത്ത പാസഞ്ചർ ആരാണെന്ന് നമുക്ക് നോക്കാം. നമസ്കാരം.
3: ഹലോ, നമസ്തേ. നമസ്തേ.
0: നമസ്കാരം.
3: ആദരായിട്ട് സുരേന്ദ്രൻ മോളെ.
0: പറഞ്ഞോളൂ ചേട്ടാ.
3: ആ ഈ വയോജനങ്ങളുടെ കാര്യമാണല്ലോ ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്തോണ്ടിരിക്കുന്നത്.
0: അതെ
3: മോളെ, എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇത് മിസ്യൂസ് ചെയ്യുന്നത്, അതായത് എന്റെ അനുഭവങ്ങളിൽ കൊണ്ട് പോയി ഈ വയോജനങ്ങൾ പ്രായമായവരെ നമ്മൾ അവരെ സംരക്ഷിക്കണം, അവരെ നോക്കണം, അവരെ കാണണം, അവർക്ക് വേണ്ടി ജീവിക്കണം, എല്ലാം ശരിയാണ്. പക്ഷേ 80% ഈ വയോജനങ്ങളെ ഇത് തന്നെ മുതലെടുത്ത് മറ്റുള്ളവരെ ഇതാക്കുക. അതായത് നമ്മളൊരു പ്രായം ചെന്നിപ്പോ മറ്റുള്ളവർക്ക് ശാപമാവരുത്. എന്റെ വ്യക്തമായ വ്യക്തിപരമായ ഒരു അഭിപ്രായം ഞാൻ പറയുക, നമ്മൾ ഒരിക്കലും നമ്മൾ മക്കളെ നമ്മൾ അവരുടെ ഇഷ്ടപ്രകാരം അല്ലല്ലോ അവരെ ജനിപ്പിച്ചത്. അവരെ ജനിപ്പിച്ച് അവരെ വളർത്തി ശരി അവർക്കൊരു ജീവിതം തുടങ്ങുമ്പോ അവർക്കൊരു ശാപമാകരുത്. എല്ലാം അങ്ങ് പടക്കി ഭരിച്ച് ഇപ്പോഴും ആ പഴയ രീതിയിലാകരുത്. വിട്ടുകൊടുക്കുക, സ്നേഹം വിട്ടുകൊടുക്കുക, സ്നേഹിച്ച് സ്നേഹം മേടിക്കുക. ഈ ധർമ്മ ആശുപത്രി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചെന്ന് നോക്കണം, ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ ആളില്ലാതെ അമ്മമാരിങ്ങനെ കിടക്കുന്ന നമ്മളെ വിളിക്കും, മോനെ ഒന്ന് കൂടെ വരാവോ എന്ന് ചോദിക്കാം. പക്ഷെ നമ്മളൊരമ്മയെ സംരക്ഷിച്ച് നിർത്തി സമയത്തിന് ഭക്ഷണം എല്ലാം കൊടുത്താലും അമ്മ നമ്മുടെ കൂടെ നിൽക്കത്തില്ല. അമ്മയ്ക്ക് വെളുത്തര 5 ചായട്ടോ എന്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. ആരെങ്കിലും കേൾക്കുന്ന അവർക്ക് മനസ്സിലാവും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചായ ഇട്ട് കൊടുത്ത് ഈ ചായ കുടിച്ചിട്ട് 5 ചായ ഇട്ട് കൊടുത്ത് 6 അമ്മ 3 ചായക്കട പോയി ചായ കുടിക്കാൻ. അപ്പൊ അവിടെ നിൽക്കുന്നവർ ചോദിക്കും, അവൻ ചായ തരത്തില്ലയോ എന്ന് ചോദിക്കും. ഇത് കേൾക്കുമ്പോ പിന്നെ കാണുന്ന വരുന്ന ജോലിയും കഴിച്ച് വരും, പലരും പറയും അമ്മയെ കാണുമ്പോ ഞങ്ങൾ മാറുന്നു എന്ന് പറയും. ഇതാരെങ്കിലും കേൾക്കുന്ന അവർക്കൂടെ ഒരു താക്കീതാണ്. കാര്യം എന്നിട്ട് മെഡിക്കൽ സ്റ്റോറിൽ പോയി കൊടുക്കുന്ന ഗുളിക മേടിച്ച് കഴിച്ചിട്ട് നമ്മൾ പിന്നില്ലാത്ത കള്ളക്കടവെല്ലാം ഒപ്പിച്ചുകൊണ്ട് പോയി രക്ഷപ്പെടുത്താൻ കൊണ്ടുപോകണം. അതായത് നമ്മളൊരു 10-27 അതായത് ജീവിതം തുടങ്ങി കഴിയുമ്പോ ഒരു പൊട്ട പുള്ളയായിട്ട് ഒരു മകനായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ അവന്റെ ദുഃഖം കാണാൻ ഇവിടെ ഒരു സംഘടനയില്ല, ഇവിടെ ഒരു ഒരു ഇതുപോലെ വൃത്തസാധനങ്ങളില്ല, ഒന്നുമില്ല അവനെ സംരക്ഷിക്കാൻ. അവൻ അച്ഛൻ മരിച്ചു പോയി, അവൻ കുടുംബം ഏറ്റെടുത്ത് അവൻ കുടുംബത്തിന് അമ്മയ്ക്ക് വേണ്ടി ജീവിച്ച് അവസാനം തങ്ങളുടെ ബാധ്യതകൾ തീർക്കാൻ ജീവിക്കും. അവൻ 30-ആമത്തെ വയസ്സിലൊരു വിവാഹം കഴിച്ചു കഴിയുമ്പോൾ ഇവിടുമാരും ആരും ഒന്നിച്ചു പോകത്തില്ല. ഈ 30 വയസ്സ് കഴിഞ്ഞ് ഒരു ഒരു മകന് മക്കളുണ്ടായിക്കഴിഞ്ഞ് എത്ര വയസ്സാകണം മോളെ അവരെ ഒന്ന് മെച്ചപ്പെടുത്തിയെടുക്കാൻ. ഇതിന്റെ എല്ലാം ടെൻഷൻ ഈ അമ്മമാര് പറഞ്ഞാൽ കേൾക്കാത്ത അമ്മമാരുടെ ഒരു ജീവിതം കിട്ടിയാൽ ജീവിക്കാൻ അറിയത്തില്ല. ഇത് ഇവരങ്ങ് മുതലെടുക്കുകയാണ്. അതായത് ഞാൻ എന്റെ അനുഭവം പറയാനാണെങ്കിൽ ആരെങ്കിലും കേൾക്കുന്ന അത്ര സ്വഭാവം ഉണ്ടാ തിരുത്താനും വേണ്ടിയാ പറയുന്നത്. എന്റെ അമ്മയ്ക്ക് വേണ്ടി ജീവിച്ച ഒരു മകനാണ് ഞാൻ. അമ്മ വിവാഹം കഴിക്കാൻ പറഞ്ഞ പെണ്ണിനെ കഴിച്ച് വിവാഹം കഴിച്ച അമ്മയ്ക്ക് അച്ഛൻ പിള്ളേർ വീട്ടുകാരില്ലാതെ അച്ഛന്റെ വീട്ടുകാരില്ലാതെ എല്ലാം ഞാൻ അവസാനം നമ്മൾ ഇത് കേൾക്കുമ്പോ നാട്ടുകാർ ഇത് പറയും. നമ്മളിത് കേൾക്കുമ്പോ ഉണ്ടാകുന്ന ദുഃഖം ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ എന്നെ പോലുള്ള മകന്മാരെയും മക്കളെയും കണ്ണുനീരൂടെ കാണാൻ ഇവിടെ സംഘടനകൾ ഉണ്ടാകുമെന്ന് ഞാൻ ആവശ്യപ്പെടുവാണ്. ഒരു വലിയ ദുഃഖമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും പൈസ കഴിയുമ്പോ ജീവിതം കപ്പറപ്പുറം മുട്ടി കൂട്ടിമുട്ടി കിടന്ന് രോഗമായിട്ട് മല്ലടിച്ച് കിടന്ന് കഷ്ടപ്പെടുവാണ്. അറിയാം ഈ അമ്മമാരോട് നമ്മുടെ വീട്ടിൽ ഇരിക്കാവല്ലോ, ഭക്ഷണം കഴിച്ച് നമ്മുടെ വീട്ടിൽ ഇരിക്കാവല്ലോ. അവരെ ദൈവം കാണുമ്പോ അവരെ ആരാധിക്കാൻ മക്കൾ കാണും. നമ്മൾ ശാപമാണ് കരുത്. ഇപ്പൊ ഞാൻ എന്റെ മക്കൾക്ക് ഒരിക്കലും അങ്ങനെ ആവില്ല. എന്റെ അനുഭവങ്ങളിൽ തന്നെ ഞാൻ പറയും, എന്റെ മക്കളുടെ ജീവിതം തുടങ്ങുമ്പോ അവരുടെ മക്കളെയും അവരെല്ലാരെയും സംരക്ഷിച്ച് നമ്മള് സന്തോഷമായിട്ട് ആ തണലില്ല അവര് തരുന്നതില്ല.
0: അതെ അതെ അതെ. അതായത് നമ്മൾക്ക് ഒരു കുടുംബം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു കുടുംബം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങളിലും പറഞ്ഞത് ശരിയാണ്. കുറെ കൂടിയൊക്കെ നമ്മളുടെ അമ്മമാരായാലും അച്ഛന്മാരായാലും കുറെ കൂടി നമ്മൾ ആ ഒരു ഒരു അഡ്ജസ്റ്റബിൾ അഡ്ജസ്റ്റ് ചെയ്യുക എന്നല്ല അതിൻ്റെ അർത്ഥം. നമ്മൾ അവരിലേക്ക് ഇറങ്ങി ചെല്ലുക എന്ന് കൂടിയിട്ടാണ് അതിൻ്റെ അർത്ഥം നമ്മൾ സൂചിപ്പിക്കുന്നത് അല്ലേ. അപ്പൊ അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
4: നമസ്കാരം.
0: നമസ്കാരം.
4: ഞാൻ രാവിലെ ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറി യാത്ര ചെയ്യാനുള്ള തീരുമാനത്തിലാണ്.
0: ആണോ?
4: ചെലവാക്കണ്ടല്ലോ.
0: പറഞ്ഞോളൂ.
4: ബസ്സിൽ സഞ്ചരിച്ചിട്ട്.
0: ആ പറഞ്ഞോളൂ.
4: ഇന്നെന്തായാലും സൗജന്യം അനുവദിക്കുമ്പോ നമ്മളൊക്കെ ഒന്ന് സഞ്ചരിക്കണ്ടായി.
0: ഓ തീർച്ചയായും.
4: അപ്പൊ ഇന്ന് സഞ്ചരിക്കുന്നവർക്ക് എല്ലാ ആശംസകളും.
0: ഓക്കെ.
4: പിന്നെ വയോജന വിരുദ്ധ അല്ലേ അങ്ങനെ പറഞ്ഞ.
0: അതെ, വയോജന ദുരുപയോഗ വിരുദ്ധ ദിനം.
4: ആ ദുരുപയോഗ വിരുദ്ധ ദിനം. കാരണം എന്ന് വെച്ചാല് നമ്മളെ ഈ പറഞ്ഞ തൊട്ടുമുമ്പേ പറഞ്ഞ പാസഞ്ചർ പറഞ്ഞത് ഞാൻ കേട്ടു. ഞാൻ അച്ഛനെയും അമ്മയും നോക്കിയ ഒരാളാണ്. എന്റെ അച്ഛന് എന്ത് ഇഷ്ടമുണ്ടോ ഞാൻ അത് സാധിച്ചു. അമ്മയെ സംബന്ധിച്ചെന്ന് വെച്ചാൽ അങ്ങോട്ട് കൊണ്ടുപോകാൻ പുറത്തോട്ട് കൊണ്ടുപോകാൻ
0: പറ്റത്തില്ലായിരുന്നു.
4: ഹോസ്പിറ്റലിൽ പോകുന്ന ആംബുലൻസിലായിരുന്നു കാരണം കാലിനുള്ള പ്രശ്നം കാരണം. അങ്ങനെയായിരുന്നു. അച്ഛനെ ഞാൻ എന്ത് ഇഷ്ടം അച്ഛൻ പറയുന്നോ അത് സാധിക്കും. ഒരിക്കൽ അപ്പച്ചയെ കാണാൻ പോകണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇത്തിരി കഴിയട്ടെ ജോലി ഒതുക്കിയിട്ട് പോകാന്ന് പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ ഷർട്ടും എടുത്തിട്ട് പൈസയും എടുത്ത് പോക്കിട്ട് വെച്ചിട്ട് എന്നോട് ഒരു ഓട്ടോ വിളിച്ചാ ഞാൻ പോട്ടെ. തൊട്ടടുത്താ നടന്നു പോകാൻ പറ്റത്തില്ല. അപ്പൊ ഈ പ്രായമായവർക്ക് ചില നിർബന്ധങ്ങളുണ്ട്. ശ്രീധർ സാറ് പറയുകയുണ്ടായി പിന്നെ ചായ കുടിക്കാൻ പുറത്തു. അത് അവരുടെ ഒരു ആഗ്രഹമാണ്, ഒരു ഇഷ്ടമാണ്. നമ്മളതങ്ങ് സാധിച്ചു കൊടുത്തേക്കാ. നമ്മൾ അതിനകത്ത് വലിയ തലം പിടിക്കാണ്ടിരിക്കരുത്. കുഞ്ഞുങ്ങളെ പോലാണ് പ്രായമാകുമ്പോ. പിന്നെ നമ്മൾ ഒന്ന് മനസ്സിലാക്കണം, രക്ഷകർത്താക്കളെ നോക്കാത്തവരോട് ഞാൻ പറയുകയാണ്, നിങ്ങള് പകരത്തിനാണ്. നമ്മൾ എന്ത് കാണിക്കുന്നോ നമ്മളുടെ രക്ഷകർത്താക്കളോട് എങ്ങനെ പെരുമാറുന്നോ അത് കണ്ടാണ് നമ്മളുടെ മക്കൾ പഠിക്കുന്നത്. അപ്പൊ അവര് നമ്മളോട് അത് പകരം കാണിക്കും. പിന്നെ അവരവരുടെ കുഞ്ഞുങ്ങളെ വളർത്തുമ്പം മനസ്സിലാക്കും നമ്മൾ എന്തുമാത്രം ബുദ്ധിമുട്ടിയിട്ടാണ് ഇവരെ വളർത്തി ഇവരെ നമ്മളെ വളർത്തിയത്. ഈ രണ്ട് കാര്യങ്ങൾ നമ്മള് ശ്രദ്ധിക്കുക. പിന്നെന്ന് വെച്ചാൽ ഈ അനാഥാലയങ്ങൾ അത്തരം പ്രസ്ഥാനങ്ങളോട് എനിക്ക് യോജിപ്പില്ല. അവരവരുടെ വീട്ടിൽ അവരവരുടെ രക്ഷകർത്താക്കളെ അവരവർ നോക്കാനുള്ള സംവിധാനം ചെയ്യണം. അപ്പൊ കഴിഞ്ഞ ദിവസം ഭയങ്കര ക്രൂരമായ പീഡനങ്ങളാണ് പല സ്ഥലത്ത് നമ്മൾ കണ്ടതാണ്, പത്രവാർത്ത നമ്മള് കേട്ടതാണ്. അപ്പൊ അത്തരത്തിൽ പ്രായമാവുന്നവരെ കൊണ്ടിട്ട് ഉപദ്രവിക്കാനും എടുക്കാനും ഒക്കെ എത്ര നല്ല പ്രസ്ഥാനമാണെന്ന് പറഞ്ഞാലും അവിടെ ഉപദ്രവവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മള് ഇതൊരു പിന്നെ പൊതു പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് പറയാൻ പാടില്ലാത്തതാണ്. ഒരു വലിയ പ്രസ്ഥാനത്ത് ഞാൻ ചെല്ലുമ്പം ഞാൻ ചുമ്മാ ഓരോരുത്തരോട് ഇങ്ങനെ കാര്യങ്ങൾ ചോദിച്ച കൂട്ടത്തിൽ ഒരു മാഡം പറഞ്ഞു, അവര് എംപ്ലോയി ആയിരുന്നു, അവരുടെ മോളുടെ സാഹചര്യം കാരണം വീട്ടിൽ കൊണ്ടു നിർത്താൻ പറ്റുന്നില്ല, പക്ഷെ ഞാൻ ഇവിടെ ഹാപ്പിയാണ് അവര് പറഞ്ഞു. കാരണം മോളെ ബുദ്ധിമുട്ടിയാൽ അവർക്ക് ജീവിക്കാൻ പറ്റുന്നു എന്ന് പറയുന്നത് സന്തോഷമാണ്. വേറൊരു ഒരു സെക്ഷനിൽ ഞാൻ കേറുമ്പോ അവരൊക്കെ പറഞ്ഞെന്ന് വെച്ചാൽ മൂക്ക് കടിച്ചിട്ട് കിടക്കാൻ വയ്യ, രാത്രിയിൽ ഇരുന്ന് വെളുപ്പിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയും അനുഭവിക്കുന്നുണ്ട്, ബുദ്ധിമുട്ടുന്നുണ്ട്. കാരണം ഇത്ര ആൾക്കാർ തിങ്ങി കിടക്കുമ്പോഴത്തേക്ക് അവിടെ ഇത് കൊല്ലാനും കടിക്കാനും ഒന്നും പറ്റത്തില്ല. അപ്പൊ അത് സ്ട്രൈക്ക് ചെയ്യുക. അതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ എന്ത് സുഖസൗകര്യത്തെ ജീവിച്ചു വരുന്നതാണ്.
0: അപ്പൊ
4: നമ്മുടെ വാർദ്ധക്യത്തിൽ അങ്ങനെ തള്ളിപ്പോയിരിക്കാൻ നിയമം ഒന്ന് മാറ്റേണ്ടിയിരിക്കുന്നു എന്ന് എനിക്ക് പറയാനുണ്ട്. കാരണം അവരവരുടെ കിട്ടി
0: അവര്,
4: പിന്നെ ഈ സ്വത്തിന് വേണ്ടിട്ട് ഒരു പിടുത്തമുണ്ട്. യാതൊരു കാരണവശാലും സ്വത്ത് കൊടുക്കാൻ പാടില്ല എന്നൊരു നിയമമുണ്ട്. മക്കൾ നന്നായിട്ട് രക്ഷകർത്താക്കളെ നോക്കുന്നെങ്കിൽ മാത്രം ആ സ്വത്തിന് അവർക്ക് അവകാശമുണ്ട്, അല്ലെങ്കിൽ അതിന് നിയമവശങ്ങളുണ്ട്. അപ്പൊ എന്തെങ്കിലും ഈ പ്രായമായവർക്ക് ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ വന്നാൽ നിയമത്തെ സമീപിക്കുക
0: ഉറപ്പായിട്ടും. തീർച്ചയായിട്ടും അന്വേഷിച്ചു വരും. അതെ അതെ, തീർച്ചയായിട്ടും നമ്മൾക്ക് നമ്മളുടെ വൃദ്ധരായിട്ടുള്ള നമ്മളുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും അവർ നിയമത്തെ അവർ അറിയിക്കുക, അതിനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ കുറച്ച് നേരമായി നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്നൊരു ഇടവേളയ്ക്ക് സമയമായിട്ടുണ്ട്, പെട്ടെന്ന് തിരികെ എത്താം. ഇത് എന്റെ റേഡിയോ 91.2 സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഓണാട്ടിയര പാസഞ്ചർ, കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയ്യ.

0: എന്റെ പൊന്നെ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനു ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിന്നെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
3: വെറുതെ ജിമ്മി പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
4: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
5: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ. പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ OP സേവനം June 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, TB, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, PFD, ICU തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
6: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
7: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
8: ഒരു സൊല്യൂഷൻ ഉണ്ട്.
7: എന്ത് സൊല്യൂഷൻ?
8: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങി കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.

0: തിരികെ എത്താം. സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഒണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയാണ്. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയം എന്ന് പറയുന്നത് ലോക വയോജന ദുരുപയോഗ വിരുദ്ധ ദിനമായതിന്റെ പേരിൽ നമ്മളുടെ വയോജനങ്ങൾക്കെതിരെയുള്ള ആ ഒരു അക്രമങ്ങളും അതിക്രമങ്ങളും ക്രൂരതകളും ഒക്കെ, അതേപോലെ തന്നെ വൃദ്ധസദനങ്ങളുടെ എണ്ണം, നമ്മളുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്ന വൃദ്ധസദനങ്ങളുടെ എണ്ണത്തെയൊക്കെ പറ്റിയിട്ടാണ് നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ചർച്ച വളരെ ചൂടേറിയ ഭാഗത്തിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് നമ്മൾ ഒരു ഇടവേളയിലേക്ക് പോയി. ദാ തിരികെയാണ്. അപ്പൊ പെട്ടെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 9444705912 എന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട് പെട്ടെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിക്കോളൂ. അതാണ്ട് അടുത്തൊരു പാസഞ്ചർ നമുക്ക് വെയിറ്റിംഗ് ആണ്. ആരാണെന്ന് നോക്കാം. നമസ്കാരം.
1: ഹലോ.
0: നമസ്കാരം.
1: ഹലോ, നമസ്കാരം സുമയ്യ.
0: നമസ്കാരം.
1: മനസ്സിലായില്ല. താജുദ്ദീൻ സംഗമം.
0: പറഞ്ഞോളൂ.
1: അപ്പൊ നമ്മള് വയോജനങ്ങൾക്ക് വയോജനങ്ങൾ വിഷയങ്ങളാണ് സംസാരിക്കുന്നത്.
0: അതെ.
1: അവരെ സംരക്ഷിക്കുക എന്നാണ് അർത്ഥത്തിൽ നല്ലത്. അപ്പം ഇതര സംസ്ഥാനങ്ങളിൽ വെച്ച് ആദ്യമായിട്ട് നമ്മുടെ കേരള സംസ്ഥാനമാണ് വയോജനങ്ങൾക്ക് ഒരു നിയമം ഇപ്പൊ കൊണ്ടുവന്നേക്കുന്നത്. ആ നിയമത്തിൽ എനിക്ക് പറയാനുള്ളത്, എനിക്ക് മുമ്പേ സംസാരിച്ച ഒരു പാസ്റ്റർ പറഞ്ഞ കണക്ക്, നമ്മളെ രാജ്യത്ത് നാട്ടിൽ ഈ അനാഥാലയങ്ങളെ സൃഷ്ടിക്കുകയല്ല വേണ്ടുന്നത്, മറിച്ച് 60 വയസ്സ് കഴിയുന്നവരെ കൃത്യമായി ഓരോ പഞ്ചായത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പോർട്ടൽ ഉണ്ടാക്കി അവരെ കണക്കെടുത്ത് അവരെ വീടും കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് അവരെ കൊണ്ട് തന്നെ സംരക്ഷിപ്പിക്കണം. ഇനി അതിന് നടക്കാത്തവരുണ്ടെങ്കിൽ ഗവൺമെന്റ് മുൻകൈയെടുത്ത് ഓരോ പഞ്ചായത്തോ അല്ലെങ്കിൽ ഓരോ മണ്ഡലടിസ്ഥാനത്തിലോ അതിന് വേണ്ട പ്രത്യേക ഷെൽട്ടർ ഉണ്ടാക്കി അവരെ സംരക്ഷിക്കുക എന്നുള്ള അടുത്താണ്. അല്ലാതെ ഇപ്പൊ ഈ അനാഥാലയങ്ങൾ എന്ന് പറയുന്നത് അവർക്ക് എടുക്കാവുന്നതിൽ കൂടുതലാണ് വരുന്നത്. അപ്പൊ ഇങ്ങനെ ഉണ്ടു എന്നുള്ളത് കൊണ്ട് പലരും അങ്ങോട്ട് കൊണ്ടുവിടാനും അമ്പലങ്ങളിൽ കൊണ്ട് കളഞ്ഞിട്ട് പോവാനും പള്ളികളിൽ കൊണ്ട് കളഞ്ഞിട്ട് പോവാനും എത്രയോ നമ്മൾ കണ്ടേക്കുന്നു സ്വന്തം രക്ഷകർത്താക്കളെ. അപ്പൊ ഇത് ഇത്തരത്തിലുള്ള ഒരു അതിന് നിയമം മൂലം, അതായത് മക്കള് സംരക്ഷിക്കണം എന്നൊരു നിയമം ഉണ്ടാക്കിയേ പറ്റൂ. അപ്പൊ അതിന് ഗവൺമെന്റ് മുൻകൈയെടുത്ത് അങ്ങനൊരു സംവിധാനം ഈ വകുപ്പിൽ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷെ നമുക്ക് എന്റെ സ്റ്റാൻഡേർഡ് ഒരു സംവിധാനം എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. എന്തു തന്നെയായാലും അങ്ങനെ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഈ ചാരിറ്റിയുടെ മറവില് ഒരുപാട് നന്മയുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരുപാട് പേരും തടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മള് ആ ഒരു സംവിധാനത്തെ ഒഴിവാക്കിക്കൊണ്ട് ഇവരെ പൂർണ്ണമായും സംരക്ഷിക്കുക എന്ന ബാധ്യത സമൂഹത്തിന്റെ ബാധ്യതയാക്കി മാറ്റിയെടുത്തുകൊണ്ട് നമ്മൾ അതിന് മുൻകൈയിട്ടിറങ്ങുക. സർക്കാർ അതിന്റെ ഫണ്ട് മാറ്റിവെക്കുക, അവരെ കൃത്യമായും പരിചരിക്കുക, അവർക്ക് മരുന്ന് നൽകാണ്ട് മരുന്ന് നൽകുക, അല്ലെങ്കിൽ 60 കഴിഞ്ഞവർക്ക് ഉള്ള മരുന്നോ മറ്റു സംഭവങ്ങളോ അവരെ പോയി കാണാനോ സന്ദർശിക്കാനോ ഉള്ള ഒരു സംവിധാനം ഗവൺമെന്റ് തലത്തിൽ പൊതുസമൂഹങ്ങളുമായിട്ട് ചേർന്ന് സാംസ്കാരിക സംഘങ്ങളുമായിട്ട് ചേർന്ന് നമ്മൾ പ്രവർത്തിക്കുന്നെങ്കിൽ ഇപ്പൊ ആശാമാര് അതിനൊരു നല്ലൊരു ഉദാഹരണമാണ്. അവർക്ക് ഓരോ വാർഡിലുള്ള കാര്യങ്ങൾ അവർക്ക് അറിയാൻ കഴിയും. അവരെ കൊണ്ട് അവരെ വിളിച്ച് ഈ കാര്യങ്ങൾ അന്വേഷിച്ച് അവരെ എങ്ങനെ നമുക്ക് കെയർ ചെയ്യാൻ കഴിയും. മക്കൾക്ക് സാമ്പത്തികം ഉണ്ടായിട്ടും ചിലർ നോക്കാത്തവരുണ്ട്. അവരെ കൊണ്ട് കൃത്യമായി നോക്കിക്കണം നിയമം മൂലം. അങ്ങനെയുള്ള ഒരു സംവിധാനം വന്നാൽ നമുക്ക് വയോജനങ്ങളെ ഒരു പരിധിവരെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയും. അവര് നമുക്കൊരു ഭാരമല്ല, അവര് നമ്മുടെ ഒരു അസറ്റാണ്. നമ്മളാക്കിയില്ലാത്തവരാണ്, നിർണായകമായ പങ്ക് വഹിച്ചെന്നൊരു ബോധ്യം സമൂഹത്തിന് വരുത്തി കൊടുക്കാൻ കൂടി കഴിയുന്ന തരത്തിലേക്കുള്ള സെമിനാറുകളും കാര്യങ്ങളും ഒക്കെ നടത്തി അവരെ ബോധേടാക്കിക്കൊണ്ട് അവരുടെ അച്ഛനാണ്, അവരുടെ അമ്മയാണ്, അവരുടെ ഉമ്മയാണ്, ഉപ്പയാണ്, അവരുടെ ബാധ്യത എന്താണ്, അവർ നമുക്ക് ചെയ്തു എന്നുള്ള കാര്യങ്ങൾ എന്താണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പോവാൻ കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ മാറും. പിന്നെ ചാരിറ്റിയെ കുറിച്ച് ഞാൻ പറയുമ്പം 1000 രൂപ ചാരിറ്റി ഒരു പാവത്തുങ്ങളെ വിളിച്ച് എന്റെ ഏറ്റവും വലിയ വിഷമം ഞാൻ പറയാം, ഈ പാവത്തുങ്ങൾ എന്ന് പറയുന്നവരെ വിളിച്ചിരുത്തിക്കൊണ്ട് വലിയ വലിയ മൈക്കും ഒക്കെ വെച്ച് കെട്ടിക്കൊണ്ട് വലിയ വേദി സംഭവം ഉണ്ടാക്കിക്കൊണ്ട് വിവിധ പാർട്ടികളുടെ ആൾക്കാരെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തുകൊണ്ട് ഇത് കൊടുക്കാൻ വേണ്ടി പാവത്തുങ്ങളുടെ ഇല്ലായ്മ പൊതുസമൂഹത്തെ അറിയിച്ച് വിഷമിപ്പിച്ചുകൊണ്ട് കൊടുക്കുന്ന ചില സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിർത്തേണ്ടിയിരിക്കും. പക്ഷെ പൊതുസമൂഹം അറിയട്ടെ, ഇങ്ങനെയുള്ളവരുണ്ടെന്ന് അറിയട്ടെ, അവർ കൊടുക്കുന്നവർ കൊടുക്കട്ടെ, ഇതൊക്കെ കണ്ട് കൊടുക്കുന്നവർ കൊടുക്കട്ടെ, തെറ്റല്ല. പക്ഷെ ഇത് വളരെ ബുദ്ധിമുട്ടിച്ച് എല്ലാവരുടെയും പ്രസംഗം കഴിഞ്ഞ് ലാസ്റ്റ് വിളിച്ച് ഇതിങ്ങനെ കൊടുക്കുക അങ്ങനെയുള്ള തരത്തിലേക്കുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അങ്ങനൊന്നും ഇല്ലാതിരിക്കട്ടെ, എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട്.
0: ഓക്കെ ഓക്കെ, വളരെയധികം നന്ദി. അതായത് ശരിയാണ്, നമ്മൾ പ്രത്യേക ഒരു വകുപ്പും കാര്യങ്ങളും, എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ നമ്മളുടെ ഈ ഒരു സർക്കാരിന്റെ മാനിഫെസ്റ്റോയിൽ അങ്ങനെയുള്ള ഒരു കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. മുതിർന്ന പൗരന്മാർക്കുള്ള പ്രത്യേക വകുപ്പിന്റെ കാര്യങ്ങൾ എസ്പെഷ്യലി പറഞ്ഞിട്ടുണ്ടെന്ന് തന്നെയാണ് നമ്മൾ കരുതിയിരിക്കുന്നത്. അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
2: നമസ്കാരം, ഞാൻ പാലക്കാട് ജീവിയാണ്.
0: ആ കുറച്ചധികം ദിവസമായി വിളിച്ചിട്ട് എന്നാണ് തോന്നുന്നത്.
2: അതെ അതെ, കുറച്ച് ജോലി തിരക്കൊക്കെ ആവുന്നോണ്ട് രാവിലെ അങ്ങോട്ട് സമയം കിട്ടുന്നില്ല.
0: ഓക്കെ ഓക്കെ, പറഞ്ഞോളൂ.
2: വീട്ടിൽ പോവാ,
0: പറഞ്ഞോളൂ.
2: അപ്പൊ ഈ വയോജനങ്ങളുടെ കേസില് അവരെ എന്താ പറയുക, ഉപദ്രവിക്കുന്നത് കൂടുതലും സ്വത്ത് തർക്കത്തിലാണെന്നാണ് എനിക്ക് ഒരു കുറച്ച് കൊറേ വിഷയങ്ങളുള്ളതിൽ ഒരു വിഷയം സ്വത്ത് തന്നെയാണ് ഞാൻ നോക്കിയത്. അത് മറ്റേ മോൻ അധികം കൊടുത്തു, ഈ മോനെ കിട്ടിയില്ല, അപ്പൊ നീ സ്വത്തെടുത്തവനല്ലേ, നീ നോക്ക്. അങ്ങനെ ഒരു പാരന്റ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുന്ന സാഹചര്യം സ്വത്ത് കൊണ്ട് വരാറുണ്ട്. അപ്പൊ ദയവ് ചെയ്ത് മക്കൾക്ക് സ്വത്ത് ഉണ്ടാക്കി വെക്കാതെ ശ്രദ്ധിക്കണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. കാരണം ഈ അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക, നല്ല ജീവിത മാർഗം കണ്ടെത്തി കൊടുക്കുക, അതിലുപരി സ്വത്ത് ഉണ്ടാക്കി വെച്ചു കൊടുത്തവരെല്ലാം നയിച്ചുപോയി. നമ്മൾ കാണുന്ന നമ്മുടെ ചുറ്റുപാടും ഒന്ന് എടുത്തു നോക്കിയാൽ കാണാം. ഈ ആരൊക്കെ ജനിക്കുമ്പോഴേ സ്വത്ത് കൊണ്ടുപോകുന്നുണ്ട്, അവന്റെ എല്ലാം കാര്യം പോക്കാം. ആർക്കൊക്കെ സ്വത്ത് കുറവാണോ അവനെല്ലാം ജീവിക്കാനുള്ള ഒരു എന്താ പറയാ ഒരു വ്യഗ്രത ഉണ്ട്, അല്ലെങ്കിൽ അവന്റെ ജീവിതത്തിന് അർത്ഥമുണ്ട്. രാവിലെ എണീക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, മറ്റവന് എന്ത് ചെയ്യണം ഒരർത്ഥമില്ല രാവിലെ.
0: അതായത് കൂടുതലും അതെ, കൂടുതലും നമ്മള് ഈ സ്വത്തുക്കളുടെ കാര്യങ്ങൾ വരുമ്പോഴത്തേക്കാണ് അല്ലേ, കൂടുതലും ആ ഒരു കാര്യങ്ങൾ വരുമ്പോഴത്തേക്കാണ് സഹോദരങ്ങളായാലും അച്ഛനമ്മമാരായാലും ഈ മക്കളുടെ ആയിട്ടൊക്കെ ഇങ്ങനെ കൂടുതലും അങ്ങനെ ഒരു പ്രശ്നം വരുന്നതിന്റെ ഒരു കാര്യം തന്നെ ഇതാണെന്നാണ് പറഞ്ഞു വരുന്നത്. അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
3: ഹലോ.
0: നമസ്കാരം.
3: ആ ഷാനവാസാണ്,
0: പറഞ്ഞോളൂ.
3: നമ്മള് ഈ പിന്നെ രക്ഷാകർത്താക്കളെ കുറിച്ചുള്ള കാര്യമാണല്ലോ, അമ്മമാരെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇപ്പൊ പറയുന്നത്. നമ്മള് ഞാനൊരു പണ്ട് ഞാൻ പറഞ്ഞാൽ തോന്നുന്നു എങ്കിൽ തന്നെ ഇപ്പൊ ഈ സമയത്ത് ഓർമ്മിപ്പിക്കാൻ നല്ലതാണ്. രാവിലെ എണീച്ച് ആ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിട്ട് ആ 6 മണി മുതൽ 8 മണി വരെ ക്ലാസ്, അത് കഴിഞ്ഞ് സ്കൂളിൽ നിന്ന് 4 മണി വരെ ക്ലാസ്, 6 മണി വരെ ക്ലാസ്. കുഞ്ഞുങ്ങളെ അമ്മമാരെ നോക്കാനോ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാനോ അവർക്ക് സമയം കൊടുക്കാതെ ഞങ്ങൾ രക്ഷാകർത്താക്കൾ തന്നെ ആ കുഞ്ഞുങ്ങളുടെ പുറകെ പായുക, കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം എടുക്കാൻ വേണ്ടി. ഭാഗ്യവശാൽ കുട്ടികൾ ഡോക്ടറായി, എഞ്ചിനീയറായി, അല്ലെങ്കിൽ ബിടെക്കായി ഇങ്ങനെ പുറം രാജ്യങ്ങളിൽ പോകുമ്പോഴത്തേക്ക് ഈ വയസ്സെന്ന ഈ രക്ഷാകർത്താക്കൾ നല്ല ആരോഗ്യവാനായ ലക്ഷങ്ങൾ ശമ്പളം വാങ്ങിക്കുന്ന അല്ലെങ്കിൽ ആയിരങ്ങൾ ശമ്പളം വാങ്ങിക്കുന്ന ഈ രക്ഷാകർത്താക്കൾ നാളെ പ്രായമാവും. പ്രായമാകുമ്പോൾ ഈ രക്ഷാകർത്താക്കളെ നോക്കാൻ പറ്റാത്തൊരു സ്റ്റേജ് ഈ കുഞ്ഞുങ്ങൾക്കുണ്ടാവും. അപ്പൊ അവര് ഒന്നും രണ്ട് അന്ന് കുടുംബമാണ് ഇപ്പോ, അതേപോലെ മറ്റേ 10 പേരൊക്കെ ഉണ്ടായിരുന്ന ഒരു കുടുംബത്തിൽ. ഇപ്പൊ നമ്മള് വീടൊക്കെ ആണ് കുടുംബം, രണ്ടുപേരും രണ്ടു വഴിക്ക് പോവാ. ഒരാണും പെണ്ണുമാണെങ്കിൽ തീർന്നു, അവന്റെ ആ ജീവിതത്തിന്റെ ഒരു കേടാണ് തീർന്നു. അപ്പൊ അങ്ങനെ അങ്ങോട്ട് പോയി അവസാനം നമ്മള് ഈ കുട്ടികളെ പഠിപ്പിച്ച് കുട്ടികൾ വലുതായി കുട്ടികൾക്ക് ജോലിയായി അപ്പോഴത്തേക്ക് നമ്മളെ നോക്കാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ ആ ജീവിതം അങ്ങ് പോകും. അത് കൂടാതെ തന്നെ വേറെ കേസുകളുടെ നമ്മൾ ഈ സമയത്ത് 1 മണിക്കൂർ മദവിജ്ഞാന ക്ലാസ് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിരുന്നെങ്കിൽ നാളെ ഈ രക്ഷാകർത്താക്കളെ നോക്കുന്നു. മുസ്ലിം സമുദായത്തില് രാവിലെ 6 മണി മുതൽ 7:30 വരെ 8 മണി വരെ മതവിജ്ഞാന ക്ലാസ് കൊടുക്കുന്നുണ്ട്. അത് കൊടുക്കുന്ന വർഗീയതയല്ല പഠിപ്പിക്കുന്നത്, മാതാപിതാക്കളെ എങ്ങനെ നോക്കണം, അയൽക്കാരെ എങ്ങനെ നോക്കണം, പാവത്തുങ്ങളെ എങ്ങനെ നോക്കണം, അന്നം കിട്ടാത്ത ആൾക്കാർക്ക് അന്നം കൊടുക്കുന്നത് എങ്ങനെ, അത് പിന്നെ ആർത്തവം ഉണ്ടാകുമ്പോൾ കുട്ടികളുടെ പരിചരണം എങ്ങനെ, ഇതിപ്പോ ഇതൊന്നും ഇല്ലാതെ പിള്ളേർ പഠിച്ച് പഠിച്ച് പഠിച്ചാൽ വലിയ നിലയിലൊക്കെ പോവാ. അപ്പം ഈ കേരളത്തില് 1113 വൃദ്ധസാധനമുണ്ട്. ഈ 1113
0: ഇതാക്കാമോ, നമ്മളുടെ സമയം ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്.
3: ഇത് ഇത് ജനങ്ങൾ അറിയേണ്ട കേസ് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. 1113 വൃദ്ധസാധനത്തിൽ അവിടെ എത്ര മുസ്ലിം അമ്മമാരും പാപ്പമാരും ഉണ്ടെന്ന് ഒന്ന് ചിന്തിച്ച് നോക്ക്.
0: അതെ, നമ്മള് അതായത് കൂടുതൽ സമയം നമ്മൾ ഇങ്ങനെ അടുത്ത് വിളിക്കുമ്പോൾ നമ്മൾ ഒന്ന് ആലോചിക്കുന്നുണ്ട്, ഇപ്പൊ സമയം 8:55 ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് കുറച്ചും കൂടി കൂടുതൽ കാര്യങ്ങൾ, കൂടുതൽ പാസഞ്ചേഴ്സ് നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അവരുടെ അഭിപ്രായങ്ങളും കൂടി കേട്ടതിന് ശേഷം വേണം നമുക്ക് പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യാൻ. അപ്പൊ അടുത്ത പാസഞ്ചർ ആരാണെന്ന് നമുക്ക് നോക്കാം. നമസ്കാരം.
4: ആ മോളെ, ഞാനാ മണിയാ.
0: പറഞ്ഞോളൂ, പറഞ്ഞോളൂ ചേച്ചി.
4: മോളെ, നമ്മളെന്തിനാ മോളെ വൃക്ഷസാധനം ഉണ്ടാക്കുന്നത്? നമ്മുടെ അമ്മയും നമ്മളെ വൃക്ഷസാധനത്തിന് വല്ല പിന്നെ നമ്മളെ വല്ലവരും കൈ കൊടുത്താണ് നമുക്ക് ആഹാരം മേടിക്കുന്നത്. അല്ലല്ല, അപ്പൊ നമ്മളല്ലേ നമ്മുടെ അമ്മയെ അച്ഛനെ നോക്കണ്ടേ?
0: അതെ അതെ.
4: അല്ലാതെ നാട്ടുകാരാണ് നമ്മളെ ചോറ് കൊടുക്കേണ്ടത്.
0: അതെ അതെ.
4: ആ മര്യാദക്കല്ല അമ്മയെ നോക്കി അച്ഛനെ നോക്കിയൊക്കെ ജീവിക്കാൻ പറ.
0: അതാണോ? അതാണ്. അതായത് നമ്മൾ കൂടുതലും നമ്മള് നമ്മളുടെ ആ ഒരു കടമ തന്നെയാണ് അല്ലേ, അവര് നമ്മളെ വളർത്തി വലുതാക്കി ഇത്രയധികം ഒരു നിലയിലേക്ക് കൊണ്ടുവന്നു, നല്ലൊരു നിലയിലേക്ക് കൊണ്ടുവന്നു, പഠിപ്പിച്ചു, വിദ്യാഭ്യാസം തന്നു, നമ്മുടെ ബാല്യകാലങ്ങളിലെ കുരുത്തക്കേടും കാര്യങ്ങളും എല്ലാം അവർ സഹിച്ചു, അത് കഴിഞ്ഞതിന് ശേഷം നമ്മളെ പഠിപ്പിച്ചു, വലുതാക്കി, ജോലി വാങ്ങിച്ചു, കല്യാണം കഴിപ്പിച്ചു, ഒരു ഫാമിലി ആക്കി കൊടുത്തു. ഇതെല്ലാം ഉള്ള ആളുകൾക്ക് നമ്മൾ എന്താണ് തിരിച്ച് ചെയ്യേണ്ടത്? അവരുടെ വൃദ്ധ സമയത്ത്, അവർക്ക് കഴിവില്ലാത്തൊരു സമയത്ത് അവരെ നോക്കുക എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. വളരെ പ്രൗഡായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും, നമുക്ക് ജോലി കിട്ടുന്ന സമയം മുതൽ നമ്മൾ നമ്മളുടെ വീട്ടുകാരെ കൂടി ചേർത്ത് നിർത്തി, നമ്മളുടെ അച്ഛനെയും അമ്മയും ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ പോകുന്നത് എന്ന് തന്നെ വളരെ പ്രൗഡായിട്ട് പറയാനായിട്ട് സാധിക്കുന്ന ആൾക്കാർ നമ്മളുടെ ഇടയിൽ കുറവാണെന്ന് തന്നെയാണ് ഈ വരുന്ന കാലത്തിൽ നമുക്ക് നമ്മളുടെ വിളിച്ച പാസഞ്ചേഴ്സിൻ്റെ ആയാലും അവരുടെ അഭിപ്രായത്തിൻ്റെ ആയാലും നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ അതിൽ നിന്ന് തിരിച്ച് നമുക്ക് ഒരു മാറ്റം കൊണ്ടുവരേണ്ടിയിരിക്കുന്നു, അവരെയും കൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് നമുക്ക് കൊണ്ടുപോകേണ്ടിയിരിക്കുന്നു എന്നുള്ളൊരു മാറ്റം ഇതിനകത്ത് നിന്നെല്ലാം കൊണ്ടുവരണം എന്ന് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം. അപ്പോൾ നമ്മളുടെ വീടുകളുടെ ആ ഒരു ഉമ്മറപ്പടികളിൽ, ഇരുണ്ട മുറികളിൽ ആരും കാണാതെ പോകുന്ന ചില കണ്ണീരുകളൊക്കെ ഉണ്ട് അല്ലെ. നമ്മളെ നടക്കാൻ പഠിപ്പിച്ച കൈകൾക്ക് ഇന്ന് ആ ഒരു വിറയൽ ബാധിച്ചപ്പോൾ, നമ്മളെ സംസാരിക്കാൻ പഠിപ്പിച്ച നാവിൻ തുമ്പിൽ ഇന്ന് വാക്കുകൾ കുറഞ്ഞപ്പോൾ, നമ്മൾ അവരെ മാറ്റി നിർത്തുകയാണോ എന്നുള്ളൊരു വലിയൊരു ചോദ്യമുണ്ട്. ശാരീരികമായ ഉപദ്രവങ്ങൾ മാത്രമല്ല ക്രൂരത എന്ന് പറയുന്നത്. മക്കളോ പേരമക്കളോ സംസാരിക്കാതിരിക്കുന്നത്, ഒരു നേരത്തെ ആഹാരം കൃത്യമായി നൽകാതിരിക്കുന്നത്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ സമ്പാദ്യം എല്ലാം തട്ടിയെടുത്ത് വയോജന മന്ദിരങ്ങളിൽ ഉപേക്ഷിക്കുന്നത്, ഇതെല്ലാം ഒരു അവർക്ക് നേരെയുള്ള ക്രൂരതകളാണ്. പക്ഷേ അതേപോലെ തന്നെ തിരിച്ച് ഈ മക്കളുടെ ആ ഒരു സിറ്റുവേഷനോട് കൂടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ആകാതെ നിൽക്കുന്ന കുറച്ച് അച്ഛനമ്മമാരുകളുണ്ട്. പക്ഷെ അവരുടെ ആഗ്രഹം എന്താണോ, അവരുടെ ആ ഒരു അപ്പോഴത്തെ അവരുടെ ആ ഒരു സമയങ്ങൾ എന്താണോ, അത് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി അവർക്ക് എന്താണോ വേണ്ടത് അത് അവരോട് പറഞ്ഞിട്ട് അവരെ കൂടി നമ്മളിങ്ങനെ ചേർത്ത് നിർത്തി കൊണ്ടുപോവുകയാണെങ്കിൽ വളരെയധികം നല്ലതായിരിക്കും എന്നാണ് പറയാനുള്ളത്. ഈ മക്കളെ കേൾക്കാൻ കൂടിയിട്ടുള്ള ഒരു മനസ്സ് കൂടി ആ അച്ഛനും അമ്മമാർക്കും ഉണ്ടാകണം എന്നാണ് പറയാൻ കഴിയുന്നത്. കാര്യം ചില ഈ നമ്മുടെ സുരേന്ദ്രൻ ചേട്ടൻ പറഞ്ഞതിൻ്റെ പോലെ തന്നെ ചില ആളുകളുണ്ട്, നമ്മൾ ഇങ്ങനെ കേൾക്ക് എത്രയോ ഇങ്ങനെ പറഞ്ഞിട്ട് അച്ഛമ്മ കേൾക്ക് കേൾക്ക് കേൾക്ക് എന്ന് പറഞ്ഞ് പിറകേ നടക്കുന്ന എത്രയോ മക്കളും ഉണ്ട്. അപ്പം ആ ഒരു കാര്യങ്ങൾ കൂടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അത് എങ്ങനെയാണോ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് നമ്മൾക്ക് പറ്റുന്നത്, അങ്ങനെ അവരെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളൊരു കാര്യമാണ് ചെയ്യാൻ. അപ്പം നമ്മളുടെ ഈ പാസഞ്ചേഴ്സിനോട് നമുക്ക് പറയാൻ പറ്റുന്നത് ഒരു കാര്യമേ ഉള്ളൂ, അതായത് നമ്മുടെയൊക്കെ വാർദ്ധക്യം നാളെ എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഇന്ന് നമ്മളുടെ മാതാപിതാക്കളോട് നമ്മൾ കാണിക്കുന്ന ഒരു പെരുമാറ്റമാണ്. ഒരു ദിവസമെങ്കിലും അവർക്കൊപ്പം ഇരുന്ന് വിശേഷങ്ങൾ പങ്കുവെക്കുക, ആ മുഖത്തൊരു ചിരി സമ്മാനിക്കുക, അവർക്ക് വേണ്ടതെന്ന് പറയുന്നത് പണമല്ല, നമ്മളുടെ കുറച്ച് സമയങ്ങളാണ്. അപ്പോൾ വയോജനങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ കണ്ടില്ലെന്ന് നമ്മൾ നടിക്കാൻ പാടില്ല, കാരണം നാളെ നമ്മളും ഈ വഴിയിലൂടെ നടക്കേണ്ടവരാണ്. വൃദ്ധസദനങ്ങളില്ലാത്ത ഒരു നല്ല നാളേക്കായി നമുക്ക് ഒരുമിച്ച് നിൽക്കാം. അപ്പോൾ തുടർന്നും നമുക്ക് ഇനി ഈ ഒരു കാര്യങ്ങൾ നമുക്ക് സംസാരിച്ച് താണ്ട സമയം ഇന്ന് 9 മണിയായിരിക്കുകയാണ്. നമ്മളുടെ പാസഞ്ചർ ഇങ്ങനെ സൈഡിലോട്ട് ഒതുക്കി നിർത്തേണ്ട ഒരു സമയമായിരിക്കുകയാണ്. അപ്പോൾ തുടർന്ന് നാളെ പുതിയൊരു വിഷയവുമായി, പുതിയൊരു ചൂടൻ ചർച്ചകളുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതാണെന്ന് പ്രതീക്ഷയോടെ കേട്ടുകൊണ്ടേ എന്റെ റേഡിയോ 91.2 അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: എന്റെ പൊന്നെ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
4: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9450 92537.
5: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
6: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
8: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ OP സേവനം June 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, TB, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, PFD, ICU തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
1: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
2: ഒരു സൊല്യൂഷൻ ഉണ്ട്.
1: എന്താ സൊല്യൂഷൻ?
2: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
4: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
0: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9450 92537.
5: ഹൃദയത്തുടിപ്പിന്റെ താളമായി ഒഴുകിയെത്തുന്ന ഗാനങ്ങൾ ഇത് എന്റെ റേഡിയോ 91.2.

0: റേഡിയോ ജംഗ്ഷൻ.
1: എല്ലാ പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കൾക്കും എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിലേക്ക് സ്വാഗതം. നിങ്ങൾക്കൊപ്പം കൂടെയുള്ളത് ആരാണ്? നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ് കേട്ടോ. അപ്പൊ എല്ലാവരും എന്തൊക്കെയാണ് രാവിലെ തന്നെ വിശേഷം? എല്ലാവരും ഓഫീസിലൊക്കെ പോയി, കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ പോയിട്ടുണ്ടാകും ഇതിനോടകം തന്നെ. അപ്പോ നമുക്ക് എന്തായാലും ഇന്നത്തെ ഒരു ടോപ്പിക്കിലേക്ക് കടക്കാം അല്ലെ. നമ്മളുടെയൊക്കെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഒട്ടും ചിന്തിക്കാതെ തന്നെ നമുക്ക് പറയാം, അത് ഈ സോഷ്യൽ മീഡിയ അല്ലെ. സന്തോഷങ്ങളും യാത്രകളും മാത്രമല്ല, നമ്മളുടെ പ്രിയപ്പെട്ടവരുടെ സന്തോഷ നിമിഷങ്ങളും നമ്മൾ അവിടെ പങ്കുവയ്ക്കാറുണ്ട്. അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം സോഷ്യൽ മീഡിയ വഴി നമ്മൾ എത്രയോ എത്രയോ കഴിവുള്ള ആളുകളെ കണ്ടെത്തിയിരിക്കുന്നു അല്ലെ. അത് തന്നെയല്ല, എത്രയോ പേര് ഇപ്പോഴും സോഷ്യൽ മീഡിയ വഴി ഒരുപാട് വരുമാന മാർഗം കണ്ടെത്തിക്കൊണ്ട് ജീവിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ നല്ല കാര്യം തന്നെയാണ്, നമ്മളുടെ ഒരു കഴിവുകളും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കാനും അല്ലെങ്കിൽ നമുക്ക് അറിയാത്ത ഇടങ്ങൾ കാണാനും. ഇപ്പൊ എത്രയോ എത്രയോ ഇടങ്ങള് നമുക്കൊന്നൊരു വിരൽത്തുമ്പിൽ നമ്മൾ കാണാത്ത ഏത് സ്ഥലങ്ങളായാലും അല്ലെങ്കിൽ ഏതൊരു ഫുഡിനെ എന്ത് കാര്യത്തിനെ കുറിച്ചും നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും അല്ലെ. പക്ഷേ അതിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഒളിഞ്ഞുകിടക്കാറുണ്ട്. ഒളിഞ്ഞുകിടക്കുന്നു എന്നതല്ല, നമ്മള് ഈ ഒരു കാര്യത്തിൽ ഒരുപാട് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ എവിടെയാണ്, എന്ത് ചെയ്യുന്നു എന്നതിനപ്പുറം ആ ഒരു നിമിഷത്തിന്റെ ആഴം മനസ്സിലാക്കുവാനും നമുക്ക് കഴിയണം. ഒരുപക്ഷെ ഒരു മനോഹരമായിട്ടുള്ള യാത്രയിലാകാം നമ്മള്, അതുമല്ലെങ്കിൽ ഒരു സങ്കടകരമായിട്ടുള്ള സാഹചര്യത്തിലാകാം നമ്മൾ നിൽക്കുന്നത്. അത്തരം നിമിഷങ്ങളില് സ്ക്രീനുകളിലൂടെ ലോകത്തെ കാണിക്കുന്നതിനേക്കാൾ നമ്മളുടെ കണ്ണുകളുണ്ട് ആ ഒരു നിമിഷത്തെ ചുറ്റുമുള്ളവരെയൊക്കെ കാണാൻ ശ്രമിച്ചാലോ. ഫാഷനുകൾ, കുക്കറി ഷോസ്, നമ്മളുടെ ഡേ ഇൻ മൈ ലൈഫ് മുതൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട്. അതേപോലെ തന്നെയാണ് ഇപ്പോ എന്താണ് രംഗബോധമില്ലാതെ മരണ വീടുകളിൽ പോലും ആളുകൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാറുണ്ട്. സോഷ്യൽ മീഡിയയിലെ റീൽസ് ഒക്കെ എടുത്ത് അപ്ലോഡ് ചെയ്യാറുണ്ട്. എന്ത് സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണല്ലേ. പ്രിയപ്പെട്ടവരുടെ വിയോഗം പോലുള്ള സങ്കടകരമായിട്ടുള്ള നിമിഷങ്ങളിൽ ഒരു സ്മാർട്ട് ഫോണിന്റെ ക്യാമറയ്ക്കപ്പുറം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളുടെ സാമീപ്യം അല്ലെ. സോഷ്യൽ മീഡിയ എപ്പോഴും നമുക്ക് വളരെയധികം നല്ലതാണ്. പക്ഷേ നമ്മളുടെ പ്രൈവസിയോടൊപ്പം തന്നെ നമ്മൾക്ക് ചുറ്റിനുമുള്ളവരുടെ പ്രൈവസി കൂടി നമുക്ക് മാനിക്കേണ്ടതുണ്ട്. ഓക്കെ ഗായ്സ്, അപ്പൊ ഈ ഒരു വിഷയത്തെ കുറിച്ച് നമുക്ക് കൂടുതലായി സംസാരിക്കാം. മൂന്ന് പാട്ടും കേട്ട് മൂന്ന് വളവും കഴിഞ്ഞ് ദേ ഇങ്ങും മടങ്ങിയതായിട്ടോ.

0: റേഡിയോ ജംഗ്ഷൻ.
1: യെസ് അഗൈൻ ബാക്ക് ടു റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊപ്പം കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യാണ് കേട്ടോ. അപ്പോ നിങ്ങൾ എല്ലാവരും മണലിലൂടെ ഒക്കെ നടക്കാറുണ്ടോ? നമ്മളങ്ങനെ മണ്ണിലൂടെ ഒക്കെ നടക്കുന്ന സമയത്ത് നമ്മുടെ പിന്നില് നമ്മളുടെ കാലടയാളങ്ങൾ പതിക്കാറുണ്ടല്ലേ. ആ കാലടയാളങ്ങൾ നോക്കിയാൽ നമ്മൾ എങ്ങോട്ടാണ് പോയതെന്ന് ആർക്കും പെട്ടെന്ന് തന്നെ, വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് നമ്മൾ ഇന്റർനെറ്റിൽ ചെയ്യുന്ന ഓരോ കാര്യവും. ഇതിനെയാണ് സാങ്കേതികമായിട്ട് പറയുകയാണെങ്കിൽ ഡിജിറ്റൽ ഫുട് പ്രിന്റ് എന്നൊക്കെ പറയാം കേട്ടോ. ഇനി നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരു ഫോട്ടോ ഇടുന്നു, അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റസ് ഒക്കെ പങ്കുവെക്കുന്നു, അത് അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും ഇതൊന്നും മായ്ച്ചു കളയാൻ പറ്റാത്ത ഒരു അടയാളമായിട്ട് ഇന്റർനെറ്റിൽ എപ്പോഴും അവശേഷിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ അതെല്ലാവരും കാണട്ടെ എന്ന് കരുതിയിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു 10 വർഷം കഴിയുമ്പോൾ നമ്മുടെ പഴയ പോസ്റ്റുകൾ മറ്റാരൊക്കെയോ കാണുമ്പോൾ അത് നമ്മളുടെ സ്വകാര്യതയെ ബാധിക്കുമോ? നമ്മൾ അന്ന് എവിടെയായിരുന്നു, ആരുടെ കൂടെയായിരുന്നു, എന്തായിരുന്നു ചെയ്തത് എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ആർക്കും പരിശോധിക്കാൻ പാകത്തിൽ ഒരു ഓപ്പൺ ബുക്ക് പോലെ ഇങ്ങനെ കിടക്കുന്നതല്ലേ, അത് കുറച്ചും കൂടെ റിസ്ക് പിടിച്ചൊരു കാര്യം തന്നെയല്ലേ. നമ്മളിടുന്ന ഓരോ ഫോട്ടോയും നമ്മൾ നൽകുന്ന ലൊക്കേഷനും നമ്മൾ പറയുന്ന കാര്യങ്ങളും നമ്മളുടെ വ്യക്തി ജീവിതത്തിന്റെ ഒരു അടയാളമായിട്ട് ഈ ഒരു ഡിജിറ്റൽ ലോകത്ത് സൂക്ഷിക്കപ്പെടുന്നുണ്ട്. ആയതിനാൽ ഒരു പോസ്റ്റ് ഷെയർ ചെയ്യുന്നതിന് മുമ്പോ ചെറിയൊരു നിമിഷം നിങ്ങൾ ആലോചിക്കുക, ഈ ഒരു അടയാളം ഭാവിയിൽ എനിക്കൊരു ഭാരമാവുകയോ അതോ എന്റെ സ്വകാര്യത അത് ബാധിക്കുമോ എന്ന്. നമ്മൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിജിറ്റൽ ലോകത്ത് ഇങ്ങനെ നടക്കുന്ന സമയത്ത് കൃത്യമായ ബോധത്തോടെ മാത്രം പാദങ്ങൾ വെക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ എങ്ങനെയാണ്, വീണ്ടും കുറച്ച് പാട്ടുകളൊക്കെ കേട്ടിട്ട് മടങ്ങി എത്തിയാലോ?
2: നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇണം. ഇത് എന്റെ റേഡിയോ 91.2.

0: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
1: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
2: ചെങ്ങന്നൂരിലെ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നോ?
3: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

യെസ് അഗൈൻ ബാക്ക് ടു ദി റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊപ്പം കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യാണ്. അപ്പൊ നല്ല നല്ല പാട്ടുകളെല്ലാം കേട്ടുകൊണ്ട് നമ്മളിങ്ങനെ പോയല്ലേ. അപ്പൊ വീണ്ടും നമുക്ക് നമ്മുടെ ആ ഒരു ടോപ്പിക്കിലേക്ക് കടന്നു വരാല്ലേ. നമ്മുടെ ടോപ്പിക് എന്തായിരുന്നു? നമ്മുടെ ഈ ഒരു സോഷ്യൽ മീഡിയയും സ്വകാര്യതയും ആ ഒരു ടോപ്പിക്കാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. അതേ, സോഷ്യൽ മീഡിയ ഒരു അത്ഭുതകരമായിട്ടുള്ളൊരു ലോകം തന്നെയാണ് അല്ലേ. നമ്മുടെ ലോകത്തിന്റെ ഏത് കോണിലുള്ള സുഹൃത്തുക്കളുമായിട്ട് നമുക്ക് സംസാരിക്കുവാനും വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുവാനും നമുക്ക് എന്ത് കാര്യങ്ങളും നമ്മുടെ വിരൽ തുമ്പിൽ തന്നെ കിട്ടുന്നൊരു കാര്യം തന്നെയാണ് നമ്മുടെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ പറയുകയാണ്, വീണ്ടും വീണ്ടും പറയുകയാണ്, അതിൽ വലിയൊരു അപകടം ഒളിഞ്ഞുകിടപ്പുണ്ട്. അത് നമ്മൾ വേണ്ട വിധം യൂസ് ചെയ്തില്ലെങ്കിൽ വലിയൊരു അപകടം ഒളിഞ്ഞുകിടപ്പുണ്ട്. അത് നിങ്ങൾ എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. അതായത് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോസ്, ലൊക്കേഷൻ വിവരങ്ങൾ, നമ്മുടെ കുടുംബാംഗങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം സൈബർ കുറ്റവാളികൾക്ക് വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ കഴിയും. ഒരു പക്ഷെ നമ്മൾ ഇപ്പോൾ ഇടുന്ന ഒരു അശ്രദ്ധമായിട്ടുള്ള പോസ്റ്റുകളായിരിക്കും നാളെ നമ്മളുടെ ലൈഫിൽ വലിയൊരു നഷ്ടം കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മളുടെ സ്വകാര്യത സംരക്ഷിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു കാര്യത്തിലേക്ക് പോകാല്ലേ. അതായത് നമ്മുടെ ഒരു പ്രൈവസി സെറ്റിംഗ്സ്, നമ്മളുടെ അക്കൗണ്ട് പബ്ലിക് ആക്കി മാക്സിമം ഇടാതിരിക്കാൻ ശ്രമിക്കുക കേട്ടോ. അതായത് നമ്മളുടെ സുഹൃത്തുക്കൾക്ക് മാത്രം കാണാൻ സാധിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമുക്ക് പേഴ്സണലി വ്യക്തിപരമായിട്ട് അറിയാവുന്ന അവരുടെ സ്വഭാവങ്ങളൊക്കെ വ്യക്തിപരമായിട്ട് അറിയാവുന്നതാണെങ്കിൽ അങ്ങനെ നമ്മൾ അവരെ മാത്രം അവർക്ക് മാത്രം കാണാൻ പറ്റുന്ന രീതിയിൽ പ്രൈവറ്റ് ആക്കി അക്കൗണ്ടുകൾ വയ്ക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ മ്യൂച്വൽ ഫ്രണ്ട്സ് അല്ലാതെ മറ്റ് അപരിചിതരുണ്ടെങ്കിൽ അവരുടെ റിക്വസ്റ്റുകളൊക്കെ നമ്മൾ അന്ധമായിട്ട് സ്വീകരിക്കരുത്. അതല്ലെങ്കിൽ അവരോട് നമ്മൾ അന്ധമായിട്ട് ചാറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ ഒരുപാട് വിശ്വസിച്ച് അവർക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ നമ്മൾ മുതിരാതിരിക്കുക മാക്സിമം തന്നെ. അതുപോലെ തന്നെയാണ് ഫോട്ടോകൾ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ലൈവ് ലൊക്കേഷൻ നൽകുന്നത് പരമാവധി ഒഴിവാക്കുക. നിങ്ങൾ എവിടെയാണെന്ന് മറ്റുള്ളവർക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അത് നമുക്കൊട്ടും എപ്പോഴും നമുക്ക് സുരക്ഷിതമാവണമെന്നൊന്നും ഇല്ല അല്ലേ. നമ്മൾ എല്ലാ കാര്യങ്ങളും നല്ലത് വിചാരിച്ചിട്ട് മാത്രമാണ് ചെയ്യുന്നത്. പക്ഷേ എല്ലാ കാര്യങ്ങൾക്കിടയിൽ ഇങ്ങനെ ഒരു കുറ്റവാളി ഇങ്ങനെ ചിലപ്പോൾ ഒളിഞ്ഞുകിടപ്പുണ്ടെങ്കിലോ, ചിലപ്പോൾ ഒളിഞ്ഞുകിടപ്പുണ്ടെങ്കിലോ, അപ്പോൾ അവർക്ക് നമ്മളുടെ ഒരു സുരക്ഷ നമ്മളായിട്ട് ഇങ്ങനെ തുറന്നു കൊടുക്കുന്നത് പോലെയല്ലേ അത്. അപ്പോൾ നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. പക്ഷെ വീണ്ടും പാട്ടുകൾ കേട്ടിട്ട് മടങ്ങിയെത്താം കേട്ടോ.

യേഴ്സ് അഗെയിൻ ബാക്ക് ടു റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊപ്പം കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യമാണ്. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയും സ്വകാര്യതയും എന്ന ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ്. അപ്പോ നമുക്ക് വീണ്ടും ആ ഒരു ടോപ്പിക്കിലേക്ക് കടക്കാല്ലേ. നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരു ചിത്രം പോസ്റ്റ് ചെയ്യുമ്പോഴോ മറ്റൊരാളുടെ ഫോട്ടോ കണ്ട് ഒരു കമന്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ കരുതുന്നത് എന്താണ്? അത് ചെറിയൊരു കാര്യം എന്നാണ്. പക്ഷേ അവിടെയാണ് നമ്മൾ വലിയൊരു നമുക്കൊരു അബദ്ധം പറ്റുന്നത്. പലപ്പോഴും സോഷ്യൽ മീഡിയ ഒരു വലിയ ആയുധമായി മാറുന്നത് നമ്മൾ അറിയുന്നില്ല എന്നതാണ് വലിയൊരു സത്യം. നമ്മളുടെ ഒരൊറ്റ ക്ലിക്ക് അല്ലെങ്കിൽ ഒരൊറ്റ ഷെയർ, അതുമല്ലെങ്കിൽ ഒരാളെ ഉപദ്രവിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ള ഒരു മെസ്സേജ്, ഇതൊക്കെ നമ്മളുടെ നിയമത്തിന് മുന്നിൽ വലിയ വലിയ കുറ്റകൃത്യങ്ങളാണ്. നിങ്ങൾ അറിയുന്നുണ്ടോ അതൊക്കെ? നമുക്ക് ചുറ്റും പലരും വിചാരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം, ആരും അറിയില്ല എന്നാണ്. എന്നാൽ IT ആക്ട്, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് വളരെയധികം ശക്തമായിട്ടുള്ളൊരു കാര്യമാണ്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാല്ലേ. ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ സെക്ഷൻ 66E, ഒരാളുടെ സമ്മതമില്ലാതെ അവരുടെ സ്വകാര്യമായ ചിത്രങ്ങളോ വീഡിയോകളോ ഒക്കെ പകർത്തുകയോ അല്ലെങ്കിൽ പ്രചരിപ്പിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിന് 3 വർഷം വരെ തടവോ വലിയ തുകയൊക്കെ നമുക്ക് പിഴയായിട്ടൊക്കെ ലഭിക്കാവുന്ന ഒരു കുറ്റം തന്നെയാണ്. ഇനിയും മറ്റൊരാളുടെ പേജിൽ നമ്മൾ വ്യാജ അക്കൗണ്ടുകളൊക്കെ ഉണ്ടാക്കുന്നത്, അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് സെക്ഷൻ 66D പ്രകാരം 3 വർഷം വരെ ജയിലിൽ ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റം തന്നെയാണ്. നമ്മൾ ചില സമയത്ത് തമാശയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാകും ഇത്. പക്ഷെ അത് നിങ്ങളുടെ കരിയറിനെ തന്നെ ഇങ്ങനെ മാറ്റി മറിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോ നീ വ്യാജ പ്രൊഫൈലുകളൊക്കെ ഉണ്ടാക്കി, അതും മറ്റുള്ളവരുടെ പേരിലെ വ്യാജ പ്രൊഫൈലുകളൊക്കെ ഉണ്ടാക്കുന്നത് നമുക്കൊരു കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ലല്ലോ എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നും അല്ല. എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ തന്നെയാണ് അതിന്റെ കുറ്റവാളി. ഇത് ഒരിക്കൽ തെളിയുക തന്നെ ചെയ്യും. നമ്മൾ കേട്ടിട്ടില്ലേ, പലനാൾക്കെല്ലാം ഒരു നാൾ പിടിയിലെന്ന്. അപ്പോ അതാണ്. അപ്പൊ അത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെയാണ് സെക്ഷൻ 354D. സോഷ്യൽ മീഡിയ വഴി നമ്മൾ ഒരാളെ നിരന്തരം ശല്യം ചെയ്യുകയോ നിരീക്ഷിക്കുകയോ ഒക്കെ ചെയ്യുന്നത് സൈബർ സ്റ്റോക്കിംഗ് ആണ്. ഇതിനും 5 വർഷം വരെ തടവ് ലഭിക്കാം. ഇതിനെല്ലാം പുറമെയാണ് മാനനഷ്ട കേസുകൾ എന്ന് പറയുന്നത്. ഈ മാനനഷ്ട കേസിന് ഒരാൾ കൊണ്ടുവന്ന് കേസ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് നഷ്ടപരിഹാരമായിട്ട് വലിയൊരു തുക തന്നെ കോടതിയിൽ കെട്ടിവെക്കേണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നീട് ഈ ഒരു തമാശയൊക്കെ നമുക്ക് വലിയൊരു റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഒരു ബാധ്യതയായിട്ട് ഒരു ലൈബിലിറ്റി ആയിട്ട് മാറും. അപ്പൊ എന്താണ്, നമ്മൾ എന്തിനാണ് ഇങ്ങനെ അറിഞ്ഞിരുന്നോണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? നമ്മളിത് പേടിപ്പിക്കാൻ പറയുന്ന കാര്യമൊന്നുമല്ല, നമ്മളുടെ ഡിജിറ്റൽ ജീവിതം വളരെയധികം സുരക്ഷിതമാക്കാൻ വേണ്ടി പറയുന്ന ഒരു കാര്യം തന്നെയാണ്. എന്ത്

0: വളരെ ഈസി, വളരെ നോർമലായിട്ട് ഒരു കാര്യം ചെയ്യുന്നതായും, പക്ഷെ അത് നിയമത്തിന് മുന്നിൽ വലിയൊരു കുറ്റകരമായും. നിങ്ങൾക്ക് പറയാൻ ഒരുപാട് ന്യായങ്ങളൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ നിയമത്തിന് മുന്നിൽ അത് അങ്ങനെയൊന്നുമല്ല, വലിയൊരു കുറ്റകരമായിട്ട് മാറിയേക്കാം. അപ്പോൾ നിങ്ങൾ എന്താണ്, ഒന്നും സംഭവിക്കില്ല എന്ന് വിശ്വസിച്ച് നിയമത്തെ തള്ളി പറയുന്നവർക്കുള്ള വലിയൊരു മുന്നറിയിപ്പ് തന്നെയാണ് മുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ. അപ്പോൾ ഡിജിറ്റൽ ലോകത്ത് നമ്മൾക്ക് നമ്മളുടേതായിട്ടുള്ള മാന്യതയൊക്കെ ഉണ്ട്. മറ്റൊരാളുടെ സ്വകാര്യതയെ നമ്മൾ മാനിക്കുക. അനാവശ്യമായിട്ടുള്ള തമാശകൾക്കും അപ്പുറം, അല്ലെങ്കിൽ എന്താണ്, സുരക്ഷിതമായിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ സംസ്കാരം നമുക്കൊക്കെ വളർത്തിയെടുത്തുകൂടെ. ഇപ്പോൾ ഇനി ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയാനുണ്ട്, വീണ്ടും
1: മടങ്ങിയതായിട്ട്.
2: കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവമുള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനു ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
2: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
1: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
3: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
4: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ OP സേവനം June 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, TB, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, PFD, ICU തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
5: വെറുതെ ജിമ്മി പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
6: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
7: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: wiggle, wiggle, wiggle.
1: വീണ്ടും മടങ്ങിയെത്തുകയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ ആണ് കേട്ടോ. നമ്മളൊക്കെ എഴുന്നേൽക്കുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ നമ്മളുടെ കൈപ്പത്തിയിൽ ഇരിക്കുന്ന ആ ഒരു കുഞ്ഞു സ്ക്രീനിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നമ്മൾ ആലോചിക്കാറുണ്ടോ? സോഷ്യൽ മീഡിയ അത് നമുക്ക് വലിയ വലിയ സൗകര്യങ്ങൾ ഒക്കെ തരുന്നുണ്ട്. പക്ഷേ ആ ഒരു സൗകര്യങ്ങളുടെ മറവിൽ നമ്മൾ നമ്മളുടെ സ്വകാര്യതയെ അടിയറ വെക്കേണ്ടതുണ്ടോ എന്നതാണ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോ നമുക്ക് വീണ്ടും ആ ഒരു ടോപ്പിക്കിലേക്ക് പോകാം. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മളുടെ ഫോട്ടോകളുടെ ദുരുപയോഗം. നമ്മൾ സന്തോഷത്തോടെ പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോസ്, പ്രത്യേകിച്ച് നമ്മളുടെ കുടുംബത്തിന്റെയും കുട്ടികളുടെയും ഒക്കെ ചിത്രങ്ങൾ, തെറ്റായ കൈകളിൽ എത്തിയാൽ എന്ത് സംഭവിക്കും? അത് മോർഫിംഗ് ചെയ്യപ്പെടാം, വ്യാജ ഐഡികൾ ഉപയോഗിക്കപ്പെടാം. നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന ഓരോ ഫോട്ടോയും ഇന്റർനെറ്റിൽ എപ്പോഴും അവശേഷിക്കും. ആയതിനാൽ ഫോട്ടോകൾ ഷെയർ ചെയ്യുമ്പോൾ ആര് കാണുന്നു, ആർക്കൊക്കെ ഉപയോഗിക്കാമെന്ന് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ പോലും സുരക്ഷിതമല്ലാത്ത അക്കൗണ്ടുകളിൽ ഇടാതിരിക്കുന്നതാണ് ഉചിതമെന്ന് പറയാം. ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ അക്കൗണ്ട് പബ്ലിക് അല്ലാതാക്കുക എന്നതാണ്. നിങ്ങളുടെ അക്കൗണ്ട് ഒരു വീട് പോലെയാണെന്ന് സങ്കല്പിച്ച് നോക്കൂ. ആർക്കും കയറി വരാവുന്ന ഒരു വാതിലല്ല, സുരക്ഷിതമായിട്ടുള്ളൊരു ലോക്ക് അവിടെ വേണം. അപ്പോൾ നമ്മളുടെ പ്രൈവറ്റ് അക്കൗണ്ട് ആക്കി വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ ചെയ്യുന്നത് വഴി നിങ്ങൾ സമ്മതിക്കുന്നവർക്കല്ലാതെ നിങ്ങളുടെ പോസ്റ്റുകൾ മറ്റാർക്കും കാണാൻ സാധിക്കത്തില്ല. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണെങ്കിൽ കൂടി പറയുകയാണ് കേട്ടോ, അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. പിന്നെ ഉള്ളത്, എല്ലാവർക്കും നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ അറിയേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ സെറ്റിംഗ്സിലൊക്കെ പോയിട്ട് നമ്മളുടെ പോസ്റ്റുകൾ ആരൊക്കെ കാണണമെന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. പബ്ലിക്കായിട്ട് ഇടാതെ ഫ്രണ്ട്സ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്തതിന് ശേഷം നമ്മൾക്ക് വ്യക്തിപരമായിട്ടുള്ള ഇത് ആരൊക്കെയാണോ കാണേണ്ടത് അവരെ മാത്രം ചൂസ് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. അപ്പോ എല്ലാവരും അത് കാണത്തില്ല. നമ്മൾ ആർക്കൊക്കെ വേണ്ടിയിട്ടാണോ കാണാൻ ഉദ്ദേശിച്ചിരിക്കുന്നവര് അവർക്ക് മാത്രം കാണാൻ പറ്റുന്ന പോസ്റ്റുകളാകും അവിടെ ഉണ്ടാകുക. അപ്പൊ അങ്ങനെയൊക്കെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നിങ്ങൾ ആ ഒരു ഓപ്ഷൻസ് ഒക്കെ ഒന്ന് എനാബിൾ ചെയ്ത് വെക്കാൻ ശ്രമിക്കുക കേട്ടോ. അതുപോലെ തന്നെയാണ് പലപ്പോഴും മറ്റൊരാളിടുന്ന ഫോട്ടോയില് നമ്മൾ അനാവശ്യമായിട്ട് ടാഗ് ചെയ്യാറുണ്ട്. ഇത് നമ്മുടെ പ്രൊഫൈലിലൊക്കെ വരും. അതുകൊണ്ട് തന്നെ സെറ്റിംഗ്സില്, ടാഗിംഗ് സെറ്റിംഗ്സിൽ പോയതിനു ശേഷം ആരെങ്കിലുമൊക്കെ നമ്മൾ ടാഗ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളുടെ അനുവാദത്തോട് കൂടെ മാത്രം വരുന്ന സംഭവം ഒരു സെറ്റിംഗ്സ് ഉണ്ട്. ആ ഒരു കാര്യം നമ്മളുടെ പ്രൊഫൈലിൽ ചെയ്ത് വെക്കുക. മാനുവൽ അപ്രൂവൽ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് ആ ഒരു കാര്യം നമ്മൾ ചെയ്ത് വെക്കുക. അങ്ങനെ മാനുവൽ അപ്രൂവൽ ആക്കി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു നമ്മൾ ആരെങ്കിലും ടാഗ് ചെയ്താൽ നമ്മളൊന്ന് അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു ടാഗ് ലിസ്റ്റിൽ നമ്മളുടെ ഒരു പേരൊക്കെ വരത്തുള്ളൂ. അപ്പൊ നിങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇനി അടുത്തത് പറയാനുള്ളത്, നമ്മളുടെ ഫോളോ ലിസ്റ്റിനെയൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യുന്നത് വളരെയധികം നന്നായിട്ടുണ്ടായിരിക്കും. ആരൊക്കെയാണ് നമ്മളെ ഫോളോ ചെയ്തിട്ടുള്ളത്, നമ്മൾ അറിയാത്തൊരാരെയും നമ്മളെ ഫോളോ ചെയ്തിട്ടുണ്ടോ, റിക്വസ്റ്റ് അയച്ചിട്ടുണ്ടോ, അങ്ങനെയൊക്കെ ഒന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒട്ടും ചിന്തിക്കാതെ തന്നെ, അല്ലെങ്കിൽ ഒട്ടും മടി കൂടാതെ തന്നെ നമുക്ക് അനുവാദമില്ലാത്തവർ, അല്ലെങ്കിൽ നമുക്ക് പേഴ്സണലി അറിയാത്തവരുണ്ടെങ്കിൽ അവരെയൊക്കെ റിമൂവ് ചെയ്ത് കളയാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു ഫോളോ ലിസ്റ്റിൽ നിന്ന് നമ്മളുടെ ഒരു അക്കൗണ്ടിൽ തന്നെ അവർ നമുക്ക് റിമൂവ് ചെയ്ത് വിടാൻ ഉള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുക. അപ്പോൾ നമ്മൾ എന്താണ് ഇതൊക്കെ ചെയ്യുന്നത്, നമ്മുടെ ഒരു സുരക്ഷിതത്വം വളരെയധികം വലുതാണ് അല്ലേ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ബ്രേക്കിന് ശേഷം മടങ്ങിയെത്താം കേട്ടോ.

0: Radio Junction. Wiggle, wiggle, wiggle.
1: ഇത് എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊപ്പം കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയും സ്വകാര്യതയും എന്ന വിഷയത്തെ കുറിച്ചിട്ടാണ്. ഇതിന് കൂടുതൽ പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ്, നമ്മളുടെയൊക്കെ ഫോണുകളിൽ അറിയാത്ത നമ്പറുകളിൽ നിന്നുള്ള കുറേയധികം ലിങ്കുകൾ വരാറുണ്ട്. പലപ്പോഴും വാട്സപ്പിലോ മെസ്സഞ്ചറിലോ ഒക്കെ അപ്രതീക്ഷിതമായിട്ട് വരുന്ന ആ ഒരു ലിങ്കുകൾ നമുക്ക് എന്താണ് ഒരുപാട് സമ്മാനങ്ങൾ കിട്ടും, ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നോക്കും അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ഉറപ്പായിട്ടും അതിലൊക്കെ വീണ് പോകാറുണ്ട്. എന്താണ് ഈ ഒരു സമ്മാനം കിട്ടുമല്ലോ, അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ, അല്ലെങ്കിൽ ഈ ഒരു ഇത് സ്ക്രാച്ച് ചെയ്യും, നിങ്ങൾക്ക് ഇത്ര സമ്മാനം കിട്ടും, അല്ലെങ്കിൽ ഇത്ര രൂപ കിട്ടും, 1000 രൂപ കിട്ടും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങൾ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ലിങ്കുകള് വ്യാജ ലിങ്കുകൾ നമ്മുടെ ഫോണുകളിലേക്ക് വരാറുണ്ട്. അപ്പൊ നമ്മൾ അറിയാത്ത നമ്പറുകളിൽ നിന്ന് ഇതുപോലെ എന്താണ് ലിങ്കുകൾ വരുന്ന സമയത്തോ, അതല്ലെങ്കിൽ നമുക്ക് എന്താണ് അറിയാവുന്ന ഒരുപാട് വ്യക്തികൾ നമുക്ക് പേഴ്സണലി ഇതുപോലെ ഷെയർ ചെയ്ത് ഇങ്ങനെ ഇത്ര പേർക്ക് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സമ്മാനങ്ങൾ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് ലിങ്കുകളൊക്കെ വരാറുണ്ട്. അപ്പൊ നമ്മളൊക്കെ അത് നമുക്ക് എന്താണ് കാര്യമായിട്ട് ഗിഫ്റ്റുകൾ കിട്ടാറുണ്ട്, നമുക്കും കിട്ടുന്നു, നമ്മളുടെ ഫ്രണ്ട്സിനും കിട്ടിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് അവർ പറയുന്ന ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. നമ്മളുടെ പേരുകള്, നമ്മളുടെ മറ്റ് എക്സ്ട്രാ വിവരങ്ങളൊക്കെ നമ്മൾ എന്താണ് ചെയ്ത് കൊടുക്കാറുണ്ട്. പക്ഷേ അപ്പോഴാണ് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടുകളൊക്കെ ഇങ്ങനെ ബ്ലോക്ക് ആകും. അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ എന്തിനാണ് നമ്മൾ അനാവശ്യമായിട്ട് നമുക്കറിയാത്ത എവിടുന്നും ഒരു സമ്മാനവും നമുക്ക് അനാവശ്യമായിട്ട് വേണ്ടാന്ന് വെക്കുക, അല്ലെങ്കിൽ നമുക്ക് വ്യക്തിപരമായിട്ട് അറിയാമെങ്കിലും മാത്രം അവിടുന്ന് സോഷ്യൽ മീഡിയ വഴി കിട്ടുന്ന സമ്മാനങ്ങൾ നമുക്ക് വേണ്ടാന്ന് വെക്കുക. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് പല പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പല വ്യാജ കുഴികളിൽ നിന്നും നമുക്ക് വളരെയധികം നിസ്സാരമായിട്ട് രക്ഷപ്പെടാൻ പറ്റും. അപ്പൊ ഇനി ഇതുപോലെ ലിങ്കുകളൊക്കെ നിങ്ങളുടെ ഫോണിലേക്ക് വരുന്നുണ്ടെങ്കിൽ, അതിപ്പോ നിങ്ങൾക്ക് അറിയാവുന്ന നമ്പറിൽ നിന്നായാലും അറിയാത്ത നമ്പറിൽ നിന്നായാലും ലിങ്കുകൾ വന്നിട്ട് സമ്മാനം കിട്ടും, ഇത്ര പേർക്ക് ഷെയർ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മാക്സിമം ആ ഒരു ലിങ്ക് ഓപ്പൺ ആക്കാതിരിക്കുക. ഈ ഒരു ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന നിമിഷം തന്നെ നമ്മളുടെ ഫോണിലെ വിവരങ്ങളും ഫോട്ടോസും പാസ്വേഡുകളും ഒടുവിൽ നമ്മളുടെ ബാങ്ക് ഡീറ്റെയിൽസ് വരെ ഈ ഒരു സൈബർ തട്ടിപ്പുകാർക്ക് ചോർത്തിയെടുക്കാൻ സാധിക്കും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഒരൊറ്റ ലിങ്കിൽ നമ്മളിങ്ങനെ വെറുതെ ക്ലിക്ക് ചെയ്യുക, അപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് ഷെയർ ചെയ്ത് തന്നതാണല്ലെങ്കിൽ സമ്മാനം കിട്ടിപ്പം, എങ്കിൽ ഒരു കൈ നോക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും നമ്മൾ ആ ഒരു ലിങ്ക് ഓപ്പൺ ചെയ്ത് നോക്കുന്നത്. പക്ഷേ ഒരൊറ്റ ലിങ്കിലൂടെ തന്നെ നമ്മുടെ ഒരു സ്വകാര്യത, എല്ലാവർക്കും ഫോണെന്ന് പറയുന്നത് നമ്മുടെ അത്രയും പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമാണല്ലേ. അപ്പൊ ആ ഒരു നമ്മളുടെ ഇഷ്ടം പോലെ ഒരുപാട് കാര്യങ്ങളും നമുക്ക് ആ ഒരു ഫോണിൽ നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നുണ്ടായിരിക്കും. അതെല്ലാം മറ്റൊരാളുടെ കയ്യിൽ, അത് നമുക്ക് അറിയാത്ത മറ്റൊരാളുടെ കയ്യിലേക്ക് പോവുകയാണ്, അവരതിനെ ദുരുപയോഗം ചെയ്യാൻ പോവുകയാണ്. അപ്പൊ എന്തിനാണ് നമ്മൾ അറിഞ്ഞിരുന്നു കൊണ്ട് ഇങ്ങനെയുള്ള വിപത്തുകളൊക്കെ വിളിച്ചു വരുത്തുന്നത്? അപ്പൊ ഇനി ആർക്കെങ്കിലുമൊക്കെ ലിങ്കുകൾ ഇതുപോലെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഓപ്പൺ ആക്കി നോക്കാതിരിക്കാൻ ശ്രമിക്കുക, അതേപോലെ തന്നെ മറ്റുള്ളവരുടെ ഫോണിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി അടുത്ത പറയാനുള്ളത് 2-സ്റ്റെപ്പ് വെരിഫിക്കേഷനെ കുറിച്ചിട്ടാണ്. ഇതൊരു ഡിജിറ്റൽ പാസ്വേഡ് പോലെയാണ്. ഒരാളുടെ അക്കൗണ്ട് മറ്റാരെങ്കിലും ഒക്കെ ലോഗിൻ ചെയ്യാൻ ശ്രമിച്ചാലും നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന OTP അല്ലെ രഹസ്യ കോഡുകളൊക്കെ, ആ ഒരു രഹസ്യ കോഡുകൾ ഇല്ലാതെ മറ്റൊരാൾക്കും അത് ലോഗിൻ ചെയ്യാൻ കഴിയുകയില്ല. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പ്, എന്താണ് ടെലിഗ്രാം, അങ്ങനെ ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ട്. ആ ഒരു എല്ലാ പ്ലാറ്റ്ഫോമിലും പോയതിനു ശേഷം അക്കൗണ്ടിൽ നമ്മുടെ സെറ്റിംഗ്സിൽ പോയിട്ട് ഒരു ഓപ്ഷൻ ഓൺ ചെയ്ത് വെക്കുക. സുരക്ഷാ കവചം പോലെ നമ്മൾ എന്താണ് നമ്മുടെ അക്കൗണ്ടിനെ ഇങ്ങനെ സൂക്ഷിക്കാൻ പറ്റും. പാസ്വേഡ് ആർക്കെങ്കിലൊക്കെ കിട്ടിയാൽ പോലും നമുക്ക് എന്താണ് നമ്മുടെ രണ്ടാമത്തെ സുരക്ഷാ സംവിധാനം, അതായത് 2-സ്റ്റെപ്പ് വെരിഫിക്കേഷൻ, നമ്മളുടെ അക്കൗണ്ടിനെ മറ്റാൾക്കും തുറന്നു കൊടുക്കാതിരിക്കാൻ വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു 2-സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം അല്ലേ. മിക്കപ്പോഴും എല്ലാ ആപ്പുകളിലും ഏകദേശം ഒരുപോലെയൊക്കെ ആണെങ്കിൽ കൂടി നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ എങ്ങനെയാണ് 2-സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ നമ്മളെല്ലാവരും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന നമ്മുടെ വാട്സപ്പിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. ഫസ്റ്റ് നമ്മുടെ വാട്സപ്പ് തുറക്കുക, അതിനുശേഷം സെറ്റിംഗ്സിലേക്ക് പോവുക, അക്കൗണ്ട് എടുക്കുക, അതിനുശേഷം 2-സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷൻ നമ്മൾ ടേൺ ഓൺ ചെയ്ത് വെക്കുക. ആ ഒരു സമയത്ത് നമ്മളുടെ ഫോണിലേക്ക് നമ്മൾ ലോഗിൻ ചെയ്തിട്ടുള്ള നമ്പറിലേക്ക് ഒരു 6-അക്ക OTP നമ്പർ, ഒരു പിൻ നമ്പർ വരും. ആ ഒരു പിൻ നമ്പർ നമ്മൾ എന്താണ് ഇതിലേക്ക് ചെയ്ത് കൊടുക്കുക, എന്താണ് ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും ഓക്കെ നിൽക്കാൻ മതിയാകും കേട്ടോ. അങ്ങനെയാണ് വാട്സപ്പിൽ 2-സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്യുന്നത്. ഇനി ഇൻസ്റ്റാഗ്രാമിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അല്ലേ. അതായത് ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ അക്കൗണ്ട് എടുത്തതിന് ശേഷം സെറ്റിംഗ്സ് ആൻഡ് ആക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു സെറ്റിംഗ്സ് ആൻഡ് ആക്ടിവിറ്റിയിൽ അക്കൗണ്ട് സെൻറ്റർ എടുക്കുക, അതിനുശേഷം പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി എടുക്കുക, അതിനുശേഷം ടു ഫാക്ടർ ഒതന്റിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്കിൽ മെനു എടുക്കുക, സെറ്റിംഗ്സ് ആൻഡ് പ്രൈവസി, അതിൽ സെറ്റിംഗ്സിൽ തന്നെ അക്കൗണ്ട് സെൻറ്റർ ഉണ്ട്. ആ ഒരു അക്കൗണ്ട് സെൻറ്റർ എടുത്തതിന് ശേഷം പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ടു ഫാക്ടർ ഒതന്റിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷൻ നമ്മൾ തിരഞ്ഞെടുത്തിട്ട് അവിടെയും നമുക്ക് SMS എന്ന് പറഞ്ഞിട്ടൊരു OTP വരും. ആ ഒരു OTP അവിടെയും നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, അപ്ലോഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഫേസ്ബുക്കിലെ നമുക്ക് എന്താണ് 2-step വെരിഫിക്കേഷൻ കഴിഞ്ഞു. ഇനി ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ പ്ലാറ്റ്ഫോമിലും നിങ്ങൾ 2-step വെരിഫിക്കേഷൻ ചെയ്ത് വെക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും കേട്ടോ. പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മളുടെ OTP, നമ്മുടെ ഫോണിലേക്ക് വരുന്ന OTP ആരുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാതിരിക്കുക. അതിപ്പോൾ എത്ര വലിയ ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞാലും നമ്മൾ എന്താണ് അവർക്ക് നമ്മുടെ OTP ഷെയർ ചെയ്ത് കൊടുക്കാതിരിക്കുക. പിന്നെ യുവതലമുറയിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന മറ്റൊരു കാര്യമാണ് നമ്മളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ നമ്മളുടെ എന്താണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ അക്കൗണ്ടുകളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അതൊക്കെ നമ്മൾ എന്തിനാണ്? ഫ്രണ്ട്ഷിപ്പ് വേറെ, നമ്മളുടെ പ്രൈവസി വേറെ അല്ലേ? എത്രയൊക്കെ പറഞ്ഞാലും ഫ്രണ്ട്ഷിപ്പ് വേറെ, നമ്മളുടെ പ്രൈവസി വേറെ. അതിൽ മറ്റൊരാളെയും നമ്മൾ തല കടത്താതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ, ഇൻസ്റ്റാഗ്രാമോ മറ്റെന്തെങ്കിലും അക്കൗണ്ടുകളൊക്കെ മറ്റാരെങ്കിലുമൊക്കെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ ഒരു പാസ്വേഡ് മാറ്റുക. നമുക്കിങ്ങനെ ആരെയും വിശ്വസിക്കാനൊന്നും കഴിയില്ലല്ലോ. അപ്പോൾ നിങ്ങളുടെ പാസ്വേഡൊക്കെ ഒന്ന് മാറ്റാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഈ ഒരു 2-step വെരിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഒറിജിനൽ ആയിട്ടുള്ള മെയിൽ ID തന്നെ നൽകാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നമ്മളുടെ വീട്ടിലുള്ളവർക്കും നമ്മളുടെ പ്രായമായവർക്കും അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനോടും ഒക്കെ ഈ ഒരു കാര്യങ്ങളൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ എങ്ങനെയാണ്, നമുക്ക് വീണ്ടും കുറച്ച് പാട്ടുകളൊക്കെ കേട്ടിട്ട് മടങ്ങിയെത്താം കേട്ടോ.

യേഴ്സ് അങ്ങനെ വീണ്ടും മടങ്ങിയെത്തുകയാണ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ ആണ് കേട്ടോ. അപ്പൊ കൂടെ ഉള്ളത് ആരാണ്? നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ്. നമ്മൾ അങ്ങനെ ഒരുപാട് അറിവുകളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോയി. ഈ ഒരു കുഞ്ഞറിവുകളൊക്കെ നിങ്ങളെ ഒരുപാട് സഹായിച്ചു എന്ന് ഞാൻ കരുതുന്നു കേട്ടോ. നിങ്ങളുടെ അക്കൗണ്ടുകൾ നമ്മൾ തന്നെ സുരക്ഷിതമാക്കി വയ്ക്കുക, അപരിചിതരായിട്ടുള്ള ലിങ്കുകളെ സൂക്ഷിക്കുക, സ്വകാര്യതയെ മാനിക്കുക, നമ്മളുടെ സ്വകാര്യതയെ മാനിക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ സ്വകാര്യത കൂടെ മാനിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. എന്തെങ്കിലുമൊക്കെ സംശയങ്ങളോ ഡൗട്ടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കാവുന്നതാണ് കേട്ടോ. നമ്മളുടെ പേഴ്സണൽ നമ്പറിലേക്ക് മെസ്സേജ് ഒക്കെ അയക്കാവുന്നതാണ്. അപ്പോൾ എപ്പോഴായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് സഹായിക്കാൻ നമ്മളിവിടെ കൂടെ തന്നെയുണ്ട്. അപ്പോൾ എന്തായാലും വീണ്ടും തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2. ആർ യു ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

നമസ്കാരം. എന്റെ റേഡിയോ 91.2 ചുറ്റുവട്ട വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കൂടെയുള്ളത് ഐശ്വര്യയാണ്. പൾസ് പോളിയോ വാക്സിനേഷന് ജില്ല പൂർണ്ണ സജ്ജമെന്ന് ജില്ലാ കളക്ടർ. പോളിയോ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി വിവിധ വകുപ്പുകളുടെ ഏകോപനം ഉറപ്പാക്കാൻ ചേംബറിൽ ചേർന്ന ഇന്റർ സെക്ഷൻ കോർഡിനേറ്റർ കമ്മിറ്റി യോഗത്തിൽ അധ്യക്ഷത വഹിക്കവെ 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പൾസ് പോളിയോ തുള്ളിമരുന്ന് June 28 നൽകുമെന്നും അറിയിച്ചു. ജില്ലയിലെ 127,375 കുട്ടികൾക്ക് പൾസ് പോളിയോ പ്രതിരോധ തുള്ളിമരുന്നുകൾ നൽകുന്നതിനുള്ള തയ്യാറെടുപ്പ് പൂർത്തിയായി. വിവിധ ആരോഗ്യ സ്ഥാപനങ്ങൾ, അംഗനവാടികൾ, ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ തുടങ്ങി നിശ്ചിത ബൂത്തുകളിലൂടെ വാക്സിനേഷൻ നടത്തും. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കുടുംബങ്ങൾ, കുടിയേറ്റ ജനവിഭാഗങ്ങൾ എന്നിവരിലെ കുട്ടികൾക്ക് പ്രത്യേക ശ്രദ്ധ നൽകിയാകും മരുന്ന് നൽകുക. നിർമ്മാണ മേഖലകൾ, തൊഴിലാളി താമസ കേന്ദ്രങ്ങൾ, നഗര ഗ്രാമപ്രദേശങ്ങളിലെ കുടിയേറ്റ ജനവിഭാഗങ്ങളുടെ താമസ സൗകര്യങ്ങൾ എന്നിവിടങ്ങളിലും പ്രവർത്തനങ്ങൾ ഊർജിതമാക്കും. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് തടയുന്നതിന് 14 മുതൽ 15 വയസ്സ് വരെ പ്രായമുള്ള പെൺകുട്ടികൾക്ക് 4,000 രൂപ വിലയുള്ള വാക്സിൻ ജില്ലയിൽ സൗജന്യമായി നൽകുന്നു. ആരോഗ്യവകുപ്പ് പ്രതിനിധികൾ സ്കൂളിലെത്തി നടത്തുന്ന പരിപാടിക്ക് വേണ്ട പ്രചരണം നടത്തുന്നതിന് ജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തി. സ്റ്റോപ്പ് ഡയറിയ ക്യാമ്പയിൻ June 15 മുതൽ July 31 വരെ സംഘടിപ്പിക്കും. വ്യക്തിശുചിത്വം ഉൾപ്പെടെ ആരോഗ്യശീലങ്ങൾ സംബന്ധിച്ച ബോധവൽക്കരണ പരിപാടികൾ, ORS വിതരണം എന്നിവ നടപ്പാക്കും. പൊതുജന പങ്കാളിത്തം ഉറപ്പാക്കണമെന്നും ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു. എഴുകോൺ സർക്കാർ പോളിടെക്നിക് കോളേജിൽ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ് വിഭാഗം ലെക്ചർ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തും. ബന്ധപ്പെട്ട വിഷയത്തിൽ 1ാം ക്ലാസ് BTech ബിരുദമാണ് യോഗ്യത. June 16 രാവിലെ 10 മണിക്ക് യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുമായി പ്രിൻസിപ്പൽ മുമ്പാകെ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. വിശദ വിവരങ്ങൾക്കായി 0474248406 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. പുനലൂർ താലൂക്ക് ആസ്ഥാന ആശുപത്രിയിൽ ബ്ലഡ് ബാങ്ക് കൌൺസിലർ തസ്തികയിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമനം നടത്തും. MSW MA Psychology പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന. 40 വയസ്സാണ് പ്രായപരിധി. ബയോഡേറ്റ, പ്രായവും യോഗ്യതയും തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പും സഹിതമുള്ള അപേക്ഷ June 24 വൈകിട്ട് 3 PM ആശുപത്രി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിൽ ലഭ്യമാക്കണം. ഇതോടുകൂടി ചുറ്റുവട്ട വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്ലോവാക്ക് പ്രസിഡന്റുമായും പ്രധാനമന്ത്രിയുമായും ചർച്ച നടത്തും. കെഎസ്ആർടിസി ബസ്സുകളിലെ സ്ത്രീകളുടെ സൌജന്യ യാത്രയായ പ്രിയദർശിനി പദ്ധതിക്ക് തുടക്കമായി. പദ്ധതി സ്ത്രീകൾക്ക് സാമൂഹികവും സാമ്പത്തികവുമായ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. 2027 സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷൻ സംസ്ഥാനത്ത് നാളെ മുതൽ ആരംഭിക്കും. സംസ്ഥാനത്ത് ഷിഗല്ല ബാധിച്ച് ഒരു മരണം കൂടി. മരിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന 7 വയസ്സുകാരൻ. സംസ്ഥാനത്തെ പ്ലസ് വൺ പ്രവേശനത്തിനുള്ള ആദ്യ അലോട്ട്മെന്റ് പട്ടിക പ്രസിദ്ധീകരിച്ചു. പ്രവേശന നടപടികൾ ഈ മാസം 17 വരെ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ സ്പെയിനിന്റെ ആദ്യ മത്സരം ഇന്ന് കേപ് വെർദെക്കെതിരെ. വാർത്തകൾ വിശദമായി. വിദേശ പര്യടനത്തിന്റെ രണ്ടാം പദത്തിൽ സ്ലോവാക്കിയയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്ലോവാക്ക് പ്രസിഡന്റുമായും പ്രധാനമന്ത്രിയുമായും ചർച്ചകൾ നടത്തും. പ്രധാനമന്ത്രിക്ക് ഇന്ന് തലസ്ഥാനമായ ബ്രാറ്റിസ്ലാവയിൽ ഔദ്യോഗിക സ്വീകരണം നൽകും. ഉഭയകക്ഷി ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ ഈ സന്ദർശനം വഴിയൊരുക്കുമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 52-ാമത് G7 ഉച്ചകോടി ഇന്ന് ഫ്രാൻസിലെ വിയനിൽ തുടക്കമാകും. 3 ദിവസമായി നടക്കുന്ന ഉച്ചകോടിയിൽ കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, യുകെ, യുഎസ്, യൂറോപ്യൻ യൂണിയൻ എന്നീ അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. ഇതിനു പുറമെ ഇന്ത്യ, ബ്രസീൽ, ഈജിപ്ത്, കെനിയ, ദക്ഷിണ കൊറിയ, ഖത്തർ, സൌദി അറേബ്യ, സിറിയ, ഉക്രൈൻ, യുഎഇ എന്നീ രാജ്യങ്ങളെ ഔട്ട്റീച്ച് പങ്കാളി രാജ്യങ്ങളായി ഫ്രാൻസ് ക്ഷണിച്ചിട്ടുണ്ട്. പങ്കാളി രാജ്യമെന്ന നിലയിൽ 13-ാം തവണയാണ് ഇന്ത്യ G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഔട്ട്റീച്ച് സെഷനുകളിൽ പങ്കെടുക്കും. ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പ്രിയദർശിനി പദ്ധതി സ്ത്രീകൾക്ക് സാമൂഹികവും സാമ്പത്തികവുമായ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇത് സർക്കാർ സ്ത്രീകൾക്ക് നൽകുന്ന ഔദാര്യമല്ല, സമൂഹത്തിന്റെ നാനാതുറകളിലുള്ള സ്ത്രീകൾക്ക് പദ്ധതി സഹായകരമാകും. കെഎസ്ആർടിസി ബസ്സുകളിലെ സ്ത്രീകളുടെ സൌജന്യ യാത്രയായ പ്രിയദർശിനി പദ്ധതിയുടെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം.
1: സർക്കാർ അധികാരത്തിലെത്തിയിട്ട് 1 മാസം തികയുന്നത് 18-ാം തീയതിയാണ്. അതിനു മുൻപ് ജനങ്ങൾക്ക് നൽകിയ ഒരു പ്രധാനപ്പെട്ട വാഗ്ദാനം പാലിക്കാൻ കഴിഞ്ഞതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി പ്രഖ്യാപിച്ച സ്ത്രീകൾക്ക് ട്രാൻസ്പോർട്ട് ബസ്സിലെ സൌജന്യ യാത്രയുടെ 1-ാം ഘട്ടമാണെന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടും. ഈ പദ്ധതിക്ക് സാമൂഹ്യവും സാമ്പത്തികവുമായ പ്രതിഫലനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന സോഷ്യോ ഇക്കണോമിക് ഇംപാക്ട്.
0: നാടിന്റെയും പൊതുഗതാഗത സമ്പ്രദായത്തിന്റെയും ചരിത്രത്തിലെ വലിയ നാഴികക്കല്ലാണ് പ്രിയദർശിനി പദ്ധതിയെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ഗതാഗത വകുപ്പ് മന്ത്രി സി പി ജോൺ പറഞ്ഞു. സംസ്ഥാനത്ത് ഷിഗല്ല ബാധിച്ച് ഒരു മരണം കൂടി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന മലപ്പുറം സ്വദേശിയായ 7 വയസ്സുകാരനാണ് മരിച്ചത്. ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കിയിട്ടുണ്ട്. ഇതോടെ സംസ്ഥാനത്ത് ഷിഗല്ല ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 4. പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്റ്റോപ്പ് ഡയറിയ ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. സ്കൂളുകളിലെ കിണറുകളിൽ പരിശോധന നടത്തുന്നതിനും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോട്ടലുകളിൽ പ്രത്യേക പരിശോധനയും ശക്തമാക്കി. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേന്ദ്രസംഘത്തിന്റെ സന്ദർശനം പുരോഗമിക്കുന്നു. നിപ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ്. ആരോഗ്യ പ്രവർത്തകർ മുൻകരുതൽ നടപടികൾ ശക്തമാക്കിയിട്ടുണ്ട്. പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച 11 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായിട്ടുണ്ട്. 2027 സെൻസസിന്റെ ഭാഗമായ സംസ്ഥാനത്ത് സെൽഫ് എന്യൂമറേഷൻ സൌകര്യം നാളെ മുതൽ ഈ മാസം 30 വരെ ലഭ്യമാകുമെന്ന് സെൻസസ് സംസ്ഥാന നോഡൽ ഓഫീസർ കെ ബിജു. 2 ഘട്ടമായാണ് സെൻസസ് നടത്തുന്നത്. 1-ാം ഘട്ടമായ വീടുകളുടെ പട്ടിക തയ്യാറാക്കൽ ജൂലൈ 1 മുതൽ 30 വരെയാണ്. 2-ാം ഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയോടെയാകും നടക്കുകയെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു.
2: സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും സെൻസസ് ഡയറക്ടറേറ്റും കൂടി സംയുക്തമായിട്ട് നടത്തുന്ന ഒരു സെൻസസ് ഓപ്പറേഷൻസ് ആണ്. 2027 ഫസ്റ്റ് ഫേസ് ഓഫ് സെൻസസ് എന്ന് പറയുന്നത് സെൽഫ് എന്യൂമറേഷൻ ആണ്. നേരത്തെ ഉള്ള സെൻസസിലൊന്നും സെൽഫ് എന്യൂമറേഷൻ എന്ന ഒരു പ്രക്രിയ ഉണ്ടായിരുന്നില്ല. ഇത് ആദ്യത്തെ ഡിജിറ്റൽ സെൻസസ് ആണ്. നല്ലൊരു ജനകീയ മൂവ്മെന്റ് ആയിട്ട് സെൻസസ് 2027 മാറ്റണമെന്നാണ് നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്.
0: SE.census.gov.in എന്ന പോർട്ടലിൽ കയറി വ്യക്തികൾക്ക് വിവരങ്ങൾ നൽകാം. നൽകിയ വിവരങ്ങൾ ഫീൽഡ് എന്യൂമറേറ്റർമാർ പരിശോധിച്ച് ഉറപ്പുവരുത്തും. സെൻസസ് വിവരശേഖരണത്തിന് 61,282 എന്യൂമറേറ്റർമാർ, 10,189 സൂപ്പർവൈസർമാർ എന്നിവരെ സജ്ജരാക്കി. സെൻസസിന്റെ ഭാഗമായുള്ള 1-ാം ഘട്ട പ്രവർത്തനങ്ങൾക്ക് തിരുവനന്തപുരം ജില്ല സജ്ജമായി. ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജനസംഖ്യാ കണക്കെടുപ്പിനുള്ള വിവരശേഖരണത്തിനായി വിപുലമായ ഉദ്യോഗസ്ഥ ക്രമീകരണങ്ങളാണ് ജില്ലയിൽ ഒരുക്കിയിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
3: റിസർവ് ജീവനക്കാർ ഉൾപ്പെടെ 7,105 ഉദ്യോഗസ്ഥരെയാണ് ജില്ലയിൽ സെൻസസ് ഡ്യൂട്ടിക്കായി നിയോഗിച്ചിട്ടുള്ളത്. നാളെ രാവിലെ 6 മണി മുതൽ സെൽഫ് എന്യൂമറേഷൻ പോർട്ടൽ പൊതുജനങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. ആദ്യഘട്ട വിവരശേഖരണത്തിൽ ആകെ 34 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിവരങ്ങളുടെ കൃത്യത എന്യൂമറേറ്റർമാരും സൂപ്പർവൈസർമാരും നേരിട്ടെത്തി പരിശോധിച്ച് ഉറപ്പുവരുത്തും. എന്യൂമറേറ്റർമാർ തങ്ങളുടെ സ്മാർട്ട് ഫോണുകളിൽ സെൻസസ് 2027 HLO എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് വീടുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുക. സെൻസസ് പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിന് ജില്ലയിൽ 4 മാസ്റ്റർ ട്രെയിനർമാരെയും തെരഞ്ഞെടുത്തിട്ടുണ്ട്.
0: പ്ലസ് വൺ പ്രവേശനത്തിന്റെ ആദ്യ അലോട്ട്മെന്റ് പട്ടിക പ്രകാരമുള്ള പ്രവേശന നടപടികൾ ഇന്ന് മുതൽ ഈ മാസം 17 വൈകിട്ട് 5 മണി വരെ നടക്കും. അലോട്ട്മെന്റ് വിവരങ്ങൾ ഹയർ സെക്കൻഡറി അഡ്മിഷൻ വെബ്സൈറ്റായ hscap.kerala.gov.in ൽ ലഭ്യമാണ്. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ വിഭാഗം NSQF അധിഷ്ഠിത കോഴ്സുകളിലേക്കുള്ള 1-വർഷ ഏകജാലക പ്രവേശനത്തിന്റെ 1-ാം അലോട്ട്മെന്റും ഇന്ന് admission.vhscportal.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. ജൂൺ 17 വൈകുന്നേരം 4 മണി വരെ അലോട്ട്മെന്റ് ലഭിച്ചിട്ടുള്ള സ്കൂളുകളിൽ പ്രവേശനം നേടാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: നീറ്റ് UG പുനഃപരീക്ഷയ്ക്കുള്ള അഡ്മിറ്റ് കാർഡുകൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. NTA ഔദ്യോഗിക വെബ്സൈറ്റായ neet.nta.nic.in ൽ നിന്ന് അഡ്മിറ്റ് കാർഡുകൾ ഡൌൺലോഡ് ചെയ്യാം. ഈ മാസം 21 ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 5:15 വരെയാണ് പരീക്ഷ. അഡ്മിറ്റ് കാർഡ് ഡൌൺലോഡ് ചെയ്യുന്നതിന് മുമ്പ് റീഫണ്ടിനായി ബാങ്ക് അക്കൌണ്ട് വിശദാംശങ്ങൾ പരിശോധിക്കണമെന്ന് NTA നിർദ്ദേശിച്ചു. 1963 കേരള ഭൂപരിഷ്കരണ നിയമപ്രകാരം ഇടുക്കി ചിന്നക്കനാൽ മുത്തമ ഉന്നതിയിലെ 236 കുടുംബങ്ങൾക്ക് സർക്കാർ ഉപാധിരഹിത പട്ടയം കൈമാറി. ജനങ്ങൾ കാൽ നൂറ്റാണ്ടുകാലമായി ഉന്നയിക്കുന്ന ആവശ്യത്തിനാണ് ഇപ്പോൾ പരിഹാരമായിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
5: 5 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ടാറ്റ കമ്പനിയിൽ നിന്നും സർക്കാർ ഏറ്റെടുത്ത 49 ഏക്കർ ഭൂമിയിലാണ് ഈ ചരിത്രപരമായ ഭൂവിതരണം നടന്നത്. ഇതിൽ 30 ഏക്കറിലധികം ഭൂമിക്ക് ഇപ്പോൾ നിയമപരമായ പട്ടയം അനുവദിച്ചു. ഇതോടെ 2 സെന്റ് മുതൽ 60 സെന്റ് വരെ കൈവശം വച്ചിരുന്ന സാധാരണക്കാരായ തൊഴിലാളികളും കർഷകരും ഭൂമിയുടെ യഥാർത്ഥ അവകാശികളായി മാറി.
0: നിയമസഭാ സാമാജികർക്കായി നടത്തുന്ന 2 ദിവസത്തെ പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം ബുധനാഴ്ച മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി മീഡിയ ആന്റ് പാർലമെന്ററി സ്റ്റഡീസ് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പരിശീലനം സംഘടിപ്പിക്കുന്നത്. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. പ്രതികൂല കാലാവസ്ഥയിൽ മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് നിർത്തിവച്ചിരുന്ന പൊന്മുടി എക്കോ ടൂറിസം പ്രവേശനം പുനരാരംഭിച്ചു. കാലാവസ്ഥ മെച്ചപ്പെട്ടതിനാൽ തിരുവനന്തപുരം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ നിർദ്ദേശപ്രകാരമാണ് ഈ തീരുമാനം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാവിലെ നടന്ന കളിയിൽ ടുണീഷ്യയെ 1-5 ഗോളിന് സ്വീഡൻ പരാജയപ്പെടുത്തി. രാത്രി 9:30 മുൻ ചാമ്പ്യന്മാരായ സ്പെയിൻ തങ്ങളുടെ ആദ്യ മത്സരത്തിനിറങ്ങും. ലോകകപ്പിൽ ആദ്യമായി കളിക്കാനെത്തുന്ന കേപ് വെർദെയാണ് എതിരാളി. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. മിഥുനമാസ പൂജയ്ക്കായി ശബരിമല ക്ഷേത്രം നട തുറന്നു. മിഥുനമൊന്നായ ഇന്ന് പതിവ് പൂജകളും വിശേഷാൽ പൂജകളും ആരംഭിച്ചു. ഈ മാസം 19 നട അടയ്ക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 1,118 പോയിന്റ് ഉയർന്ന് 76,664 നിഫ്റ്റി 337 പോയിന്റ് നേട്ടത്തിൽ 23,958 വ്യാപാരം തുടരുന്നു. സ്വർണവില ഉയർന്നു. പവന് 1,800 രൂപ കൂടി 1,11,120 രൂപയും ഗ്രാമിന് 13,890 രൂപയുമാണ് ഇന്നത്തെ വില. മുൻ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന സുമൻ അന്തരിച്ചു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്ലോവാക് പ്രസിഡന്റുമായും പ്രധാനമന്ത്രിയുമായും ചർച്ച നടത്തും. KSRTC ബസുകളിലെ സ്ത്രീകളുടെ സൌജന്യ യാത്രയായ പ്രിയദർശിനി പദ്ധതിക്ക് തുടക്കമായി. പദ്ധതി സ്ത്രീകൾക്ക് സാമൂഹികവും സാമ്പത്തികവുമായ മുന്നേറ്റമുണ്ടാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. 2027 സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷൻ സംസ്ഥാനത്ത് നാളെ മുതൽ ആരംഭിക്കും. സംസ്ഥാനത്ത് ഷിഗല്ല ബാധിച്ച് 1 മരണം കൂടി. മരിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന 7 വയസ്സുകാരൻ. സംസ്ഥാനത്തെ പ്ലസ് വൺ പ്രവേശനത്തിനുള്ള ആദ്യ അലോട്ട്മെന്റ് പട്ടിക പ്രസിദ്ധീകരിച്ചു. പ്രവേശന നടപടികൾ ഈ മാസം 17 വരെ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ സ്പെയിനിന്റെ ആദ്യ മത്സരം ഇന്ന് കേപ് വെർദെക്കെതിരെ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനു ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: സ്റ്റേ ട്യൂൺ, സ്റ്റേ ഹാപ്പി വിത്ത് എന്റെ റേഡിയോ 91.2.
1: പരമോന്നത സുരക്ഷാ സമിതി അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
2: പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിച്ച് ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കാനുള്ള തീരുമാനത്തെ സ്വാഗതം ചെയ്ത് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. കൂടുതൽ ചർച്ചകൾക്കും വെടിനിർത്തലിനും വ്യവസ്ഥ ചെയ്യുന്ന കരാർ സമാധാനപരമായ പരിഹാരത്തിലേക്കുള്ള നിർണായക ചുവടുവയ്പാണെന്ന് ഗുട്ടറസ് പറഞ്ഞു. ഇറാൻ അമേരിക്ക സമാധാന കരാറിനെ ലോക നേതാക്കളും പ്രശംസിച്ചു. ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽത്താനി, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ, ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെഴ്സ്, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ തുടങ്ങിയവർ കരാർ സുഗമമാക്കുന്നതിൽ പ്രാദേശിക അന്തർദേശീയ ഘടകങ്ങൾ വഹിച്ച പങ്കിനെ അഭിനന്ദിച്ചു. അമേരിക്ക ഇറാൻ കരാർ സംബന്ധിച്ച വാർത്ത പുറത്തുവന്നതോടെ ഏഷ്യയിലെ ഓഹരി വിപണികളിൽ കുതിപ്പ്. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 925 പോയിന്റ് ഉയർന്ന് 76,453-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 282 പോയിന്റ് നേട്ടത്തിൽ 23,905-ലും വ്യാപാരം തുടരുന്നു. സ്വർണവില കൂടി. പവന് 1,800 രൂപ വർദ്ധിച്ച് 111,120 രൂപയും ഗ്രാമിന് 13,890 രൂപയുമാണ് ഇന്നത്തെ വില. കേരളത്തിൽ ഷിഗല്ല ബാധിച്ച് ഒരു മരണം കൂടി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന മലപ്പുറം സ്വദേശിയായ 7 വയസ്സുകാരനാണ് മരിച്ചത്. ഇതോടെ സംസ്ഥാനത്ത് ഷിഗല്ല ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 4. ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ കർശനമാക്കി. ഇതിന്റെ ഭാഗമായി സ്റ്റോപ്പ് ഡയറിയ ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. സ്കൂളുകളിലെ കിണർ വെള്ളം പരിശോധിക്കുന്നതിനൊപ്പം ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോട്ടലുകളിലും പരിശോധന ശക്തമാക്കി. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേന്ദ്ര സംഘത്തിന്റെ സന്ദർശനം തുടരുന്നു. നിപ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ്. ആരോഗ്യ പ്രവർത്തകർ മുൻകരുതൽ നടപടികൾ ശക്തമാക്കിയിട്ടുണ്ട്. പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കേരളത്തിൽ കെഎസ്ആർടിസി ബസ്സുകളിലെ സ്ത്രീകളുടെ സൌജന്യ യാത്രയായ പ്രിയദർശിനി പദ്ധതിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. പദ്ധതി സ്ത്രീകൾക്ക് സാമൂഹികവും സാമ്പത്തികവുമായ മുന്നേറ്റമുണ്ടാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാന പൊതുഗതാഗത ചരിത്രത്തിലെ വലിയ നാഴികക്കല്ലാണ് പദ്ധതിയെന്ന് ഗതാഗത മന്ത്രി സി പി ജോൺ ചടങ്ങിൽ പറഞ്ഞു. നീറ്റ് യുജി പുനഃപരീക്ഷയ്ക്കുള്ള അഡ്മിറ്റ് കാർഡുകൾ neet.nta.nic.in എന്ന വെബ്സൈറ്റിൽ നിന്ന് ഡൌൺലോഡ് ചെയ്യാമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഈ മാസം 21 ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 5:15 വരെയാണ് പരീക്ഷ. അഡ്മിറ്റ് കാർഡ് ഡൌൺലോഡ് ചെയ്യുന്നതിന് മുൻപ് റീഫണ്ടിനായി ബാങ്ക് അക്കൌണ്ട് വിശദാംശങ്ങൾ പരിശോധിക്കണമെന്ന് NTA നിർദ്ദേശിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
2: കഴിഞ്ഞ 12 വർഷത്തിനിടെ വിവിധ മേഖലകളിൽ ശ്രദ്ധേയമായ പരിവർത്തനം കാഴ്ചവെച്ച രാജ്യം. നിരവധി പ്രമുഖ ജനക്ഷേമ പദ്ധതികൾ രാജ്യത്ത് നടപ്പാക്കി. അടിസ്ഥാന സൌകര്യങ്ങൾക്കായുള്ള സർക്കാർ ചെലവുകൾ 2014-15 2,00,000 കോടി രൂപയായിരുന്നത് ഈ സാമ്പത്തിക വർഷത്തിൽ 6 ഇരട്ടി വർദ്ധിച്ച് 12.2 ലക്ഷം കോടി രൂപയായി ഉയർന്നു. കേരളത്തിൽ 2027 സെൻസസിന്റെ ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ സൌകര്യം നാളെ മുതൽ ഈ മാസം 30 വരെ ലഭ്യമാകും. ജൂലൈ 1 മുതൽ 30 വരെയാണ് സെൻസസിന്റെ ഒന്നാം ഘട്ടം. SE.census.gov.in എന്ന പോർട്ടലിൽ വ്യക്തികൾക്ക് വിവരങ്ങൾ സ്വയം രേഖപ്പെടുത്താവുന്നതാണെന്ന് സെൻസസ് സംസ്ഥാന നോഡൽ ഓഫീസർ കെ ബിജു തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 15 ദിവസമാണ് സെൽഫ് എന്യൂമറേഷൻ സമയം.
4: സെൽഫ് എന്യൂമറേഷൻ പറയുന്നത് June 16 to June 30 വരെയാണ്. അപ്പോൾ ഈ സമയത്തിൽ നമ്മുടെ ഫോണിൽ തന്നെ ഹൌസിംഗ് സെൻസസ് അതുപോലെ ഹൌസ് ലിസ്റ്റിംഗ് ഓപ്പറേഷൻസിന് നമ്മൾ തന്നെ ഇത് ഫില്ലപ്പ് ചെയ്യാം. അതിൽ പറഞ്ഞിരിക്കുന്ന ഫോമുകൾ ഫില്ലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു കോഡ് നമുക്ക് ലഭ്യമാവും. അത് നമ്മൾ എന്യൂമറേറ്റേഴ്സ് ഹൌസ് ലിസ്റ്റിംഗിന് വേണ്ടി July 1 to July 30 വരുമ്പോൾ ഇത് നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ അവർ എന്യൂമറേറ്റേഴ്സിന്റെ ജോലിയും നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. സെൽഫ് എന്യൂമറേഷൻ കാരണം നമുക്ക് ആ ഡേറ്റയെല്ലാം ആ വെബ്സൈറ്റിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല ഏതെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ആ എന്യൂമറേറ്റർ വരുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ കോഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് ക്ലാരിഫിക്കേഷനും നടത്താൻ സാധിക്കും.
2: ഫിഫ ലോകകപ്പിൽ ഇന്ന് മുൻ ചാമ്പ്യന്മാരായ സ്പെയിൻ തങ്ങളുടെ ആദ്യ മത്സരത്തിനിറങ്ങും. ലോകകപ്പിൽ ആദ്യമായി കളിക്കാനെത്തുന്ന കേപ് വെർദെയാണ് എതിരാളി. രാത്രി 9:30 മത്സരം. ഗ്രൂപ്പ് എഫിൽ ഇന്ന് നടന്ന മത്സരത്തിൽ ടുണീഷ്യയെ 1-5 ഗോളിന് സ്വീഡൻ പരാജയപ്പെടുത്തി. ഗ്രൂപ്പ് എഫിലെ തന്നെ ജപ്പാൻ നെതർലൻഡ്സ് മത്സരം രണ്ട് ഗോളുകളുടെ സമനിലയിൽ അവസാനിച്ചു. രാജ്യത്തെ വടക്കു കിഴക്കൻ മേഖലകളിൽ അടുത്ത ഒരാഴ്ച ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മഹാരാഷ്ട്ര, കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ അടുത്ത നാല് ദിവസങ്ങളിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷത്തിന് അനുകൂലമായ സാഹചര്യങ്ങളാണുള്ളത്. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. വാർദ്ധക്യത്തിൽ ആരോഗ്യകരവും സജീവവുമായ ജീവിതം നയിക്കാൻ യോഗ നിർണായക പങ്ക് വഹിക്കുന്നതായി കേന്ദ്ര ആയുഷ് മന്ത്രി പ്രതാപ് റാവു ജാദേവ്. ന്യൂഡൽഹിയിൽ അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ കർട്ടൻ റൈസർ പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ മാസം 21-നാണ് യോഗാ ദിനം. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23-ന് നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനത്തിന്റെ രണ്ടാം പാദത്തിൽ സ്ലോവാക്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആവേശകരമായ വരവേൽപ്പ്. സ്ലോവാക്യൻ പ്രധാനമന്ത്രി, പ്രസിഡന്റ് എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. 52nd G7 ഉച്ചകോടിക്ക് ഇന്ന് ഫ്രാൻസിൽ തുടക്കം. 3 ദിവസത്തെ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നാളെ പങ്കെടുക്കും. പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക്. ഈ മാസം 19-ന് സ്വിറ്റ്സർലൻഡിൽ വെച്ച് സമാധാന കരാറിൽ ഒപ്പിടുമെന്ന് US പ്രസിഡന്റ്. കേരളത്തിൽ ഷിഗല്ല ബാധിച്ച് ഒരു മരണം കൂടി. മരിച്ചത് കോഴിക്കോട് ചികിത്സയിലിരുന്ന മലപ്പുറം സ്വദേശിയായ 7-വയസ്സുകാരൻ. സ്റ്റോപ്പ് ഡയറിയ ക്യാമ്പയിനും ഭക്ഷ്യസുരക്ഷാ പരിശോധനകളും കർശനമാക്കി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയയ്ക്ക് നാളെ തുടക്കമാകും. ഫിഫ ലോകകപ്പിൽ ഇന്ന് മുൻ ചാമ്പ്യന്മാരായ സ്പെയിൻ ആദ്യ മത്സരത്തിനിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

ശ്രദ്ധിക്കുക, ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകുന്നു. വയറിളക്കം, കടുത്ത പനി, തലവേദന എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ഭക്ഷണത്തിന് മുൻപും ടോയ്ലറ്റ് ഉപയോഗിച്ചതിന് ശേഷവും കൈകൾ സോപ്പിട്ട് നന്നായി കഴുകുക. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കാൻ ശീലിക്കുക. പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകിയ ശേഷം മാത്രം ഉപയോഗിക്കുക. ലക്ഷണങ്ങൾ കണ്ടാൽ ഒട്ടും വൈകാതെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടുക. അശുചിത്വം രോഗങ്ങൾക്ക് വഴിയൊരുക്കും, ശുചിത്വം ആരോഗ്യത്തിന്റെ കാവലാളാകും.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
3: ഒരു സൊല്യൂഷൻ ഉണ്ട്.
2: എന്ത് സൊല്യൂഷൻ?
3: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
4: ശ്രദ്ധിക്കുക, മഴക്കാലം എത്തിയതോടെ നമ്മളുടെ പരിസരങ്ങളിൽ ഡെങ്കിപ്പനി പടരാൻ സാധ്യതയുണ്ട്. ഈഡീസ് കൊതുകുകളാണ് ഡെങ്കിപ്പനി പരത്തുന്നത്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുട്ടയിട്ട് പെരുകുന്ന കൊതുകുകളെ നമുക്ക് തടയാം. വീടിന് ചുറ്റുമുള്ള ചിരട്ടകൾ, ടയറുകൾ, കുപ്പികൾ, ചെടിച്ചട്ടികൾ എന്നിവിടങ്ങളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നില്ല എന്ന് ഉറപ്പാക്കുക. കൊതുകിന്റെ ഉറവിടങ്ങൾ നശിപ്പിക്കുകയാണ് രോഗപ്രതിരോധത്തിനുള്ള ഏറ്റവും മികച്ച മാർഗം. കടുത്ത പനി, കണ്ണിന് പിന്നിലെ വേദന, സന്ധിവേദന, ശരീരത്തിൽ ചുവന്ന തടുപ്പുകൾ എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ സ്വയം ചികിത്സയ്ക്ക് മുതിരാതെ ഉടൻ തന്നെ ഡോക്ടറുടെ സേവനം തേടുക. കൊതുകുകളെ തുരത്താം, ഡെങ്കിപ്പനി അകറ്റാം. ശുചിത്വമുള്ള വീടും പരിസരവും ആരോഗ്യമുള്ള കുടുംബവും നമുക്ക് നേടാം.

നമ്മളുടെ പരിസരങ്ങളിൽ ഡെങ്കിപ്പനി പടരാൻ സാധ്യതയുണ്ട്. ഈഡീസ് കൊതുകുകളാണ് ഡെങ്കിപ്പനി പരത്തുന്നത്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുട്ടയിട്ടു പെരുകുന്ന കൊതുകുകളെ നമുക്ക് തടയാം. വീടിന് ചുറ്റുമുള്ള ചിരട്ടകൾ, ടയറുകൾ, കുപ്പികൾ, ചെടിച്ചട്ടികൾ എന്നിവിടങ്ങളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നില്ല എന്ന് ഉറപ്പാക്കുക. കൊതുകിന്റെ ഉറവിടങ്ങൾ നശിപ്പിക്കുകയാണ് രോഗപ്രതിരോധത്തിനുള്ള ഏറ്റവും മികച്ച മാർഗം. കടുത്ത പനി, കണ്ണിന് പിന്നിലെ വേദന, സന്ധിവേദന, ശരീരത്തിൽ ചുവന്ന തടുപ്പുകൾ എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ സ്വയം ചികിത്സയ്ക്ക് മുതിരാതെ ഉടൻ തന്നെ ഡോക്ടറുടെ സേവനം തേടുക. കൊതുകുകളെ തുരത്താം, ഡെങ്കിപ്പനി അകറ്റാം. ശുചിത്വമുള്ള വീടും പരിസരവും ആരോഗ്യമുള്ള കുടുംബവും നമുക്ക് നേടാം.

ഒരു മഷിത്തണ്ട്. സ്റ്റേ ട്യൂൺഡ് ആൻഡ് റേഡിയോ 91.2. തജ്ജം തത്തജ്ജം തരി തജ്ജം തത്തരി.

0: തന്നെയാണ് ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാ.
1: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
2: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങൾ അടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: Feel the beat, feel the vibe. Stay tuned in the Radio 91.2.

0: ശ്രദ്ധിക്കുക, മഴക്കാലം എത്തിയതോടെ നമ്മളുടെ പരിസരങ്ങളിൽ ഡെങ്കിപ്പനി പടരാൻ സാധ്യതയുണ്ട്. ഈഡീസ് കൊതുകുകളാണ് ഡെങ്കിപ്പനി പരത്തുന്നത്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുട്ടയിട്ട് പെരുകുന്ന കൊതുകുകളെ നമുക്ക് തടയാം. വീടിന് ചുറ്റുമുള്ള ചിരട്ടകൾ, ടയറുകൾ, കുപ്പികൾ, ചെടിച്ചട്ടികൾ എന്നിവിടങ്ങളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നില്ല എന്ന് ഉറപ്പാക്കുക. കൊതുകിന്റെ ഉറവിടങ്ങൾ നശിപ്പിക്കുകയാണ് രോഗപ്രതിരോധത്തിനുള്ള ഏറ്റവും മികച്ച മാർഗം. കടുത്ത പനി, കണ്ണിന് പിന്നിലെ വേദന, സന്ധിവേദന, ശരീരത്തിൽ ചുവന്ന തടുപ്പുകൾ എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ സ്വയം ചികിത്സയ്ക്ക് മുതിരാതെ ഉടൻ തന്നെ ഡോക്ടറുടെ സേവനം തേടുക. കൊതുകുകളെ തുരത്താം, ഡെങ്കിപ്പനി അകറ്റാം. ശുചിത്വമുള്ള വീടും പരിസരവും ആരോഗ്യമുള്ള കുടുംബവും നമുക്ക് നേടാം.
1: നാടിന്റെ താളമായി ഈണമായി എന്നും നിങ്ങളുടെ കാതോരത്ത് എന്റെ റേഡിയോ 91.2.

0: ശ്രദ്ധിക്കുക, മഴക്കാലം എത്തിയതോടെ നമ്മളുടെ പരിസരങ്ങളിൽ ഡെങ്കിപ്പനി പടരാൻ സാധ്യതയുണ്ട്. ഈഡീസ് കൊതുകുകളാണ് ഡെങ്കിപ്പനി പരത്തുന്നത്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുട്ടയിട്ട് പെരുകുന്ന കൊതുകുകളെ നമുക്ക് തടയാം. വീടിന് ചുറ്റുമുള്ള ചിരട്ടകൾ, ടയറുകൾ, കുപ്പികൾ, ചെടിച്ചട്ടികൾ എന്നിവിടങ്ങളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നില്ല എന്ന് ഉറപ്പാക്കുക. കൊതുകിന്റെ ഉറവിടങ്ങൾ നശിപ്പിക്കുകയാണ് രോഗപ്രതിരോധത്തിനുള്ള ഏറ്റവും മികച്ച മാർഗം. കടുത്ത പനി, കണ്ണിന് പിന്നിലെ വേദന, സന്ധിവേദന, ശരീരത്തിൽ ചുവന്ന തടുപ്പുകൾ എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ സ്വയം ചികിത്സയ്ക്ക് മുതിരാതെ ഉടൻ തന്നെ ഡോക്ടറുടെ സേവനം തേടുക. കൊതുകുകളെ തുരത്താം, ഡെങ്കിപ്പനി അകറ്റാം. ശുചിത്വമുള്ള വീടും പരിസരവും ആരോഗ്യമുള്ള കുടുംബവും നമുക്ക് നേടാം.
1: വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് എന്റെ റേഡിയോ 91.2.

0: ശ്രദ്ധിക്കുക, ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകുന്നു. വയറിളക്കം, കടുത്ത പനി, തലവേദന എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ഭക്ഷണത്തിന് മുൻപും ടോയ്ലറ്റ് ഉപയോഗിച്ചതിനു ശേഷവും കൈകൾ സോപ്പിട്ട് നന്നായി കഴുകുക. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കാൻ ശീലിക്കുക. പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകിയ ശേഷം മാത്രം ഉപയോഗിക്കുക. ലക്ഷണങ്ങൾ കണ്ടാൽ ഒട്ടും വൈകാതെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടുക. അശുചിത്വം രോഗങ്ങൾക്ക് വഴിയൊരുക്കും, ശുചിത്വം ആരോഗ്യത്തിന്റെ കാവലാളാകും.
1: ഹൃദയത്തുടിപ്പിന്റെ താളമായി ഒഴുകിയെത്തുന്ന ഗാനങ്ങൾ, ഇത് എൻ്റെ റേഡിയോ 91.2.

0: ശ്രദ്ധിക്കുക, ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകുന്നു. വയറിളക്കം, കടുത്ത പനി, തലവേദന എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ഭക്ഷണത്തിന് മുൻപും ടോയ്ലറ്റ് ഉപയോഗിച്ചതിനു ശേഷവും കൈകൾ സോപ്പിട്ട് നന്നായി കഴുകുക. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കാൻ ശീലിക്കുക. പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകിയ ശേഷം മാത്രം ഉപയോഗിക്കുക. ലക്ഷണങ്ങൾ കണ്ടാൽ ഒട്ടും വൈകാതെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടുക. അശുചിത്വം രോഗങ്ങൾക്ക് വഴിയൊരുക്കും, ശുചിത്വം ആരോഗ്യത്തിന്റെ കാവലാളാകും.
1: നാടിന്റെ താളമായി ഈണമായി എന്നും നിങ്ങളുടെ കാതോരത്ത് എന്റെ റേഡിയോ 91.2.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വലുതുണ്ടാവോ?
3: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
4: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ കെ എം സി ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്. ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: ശ്രദ്ധിക്കുക, ശിഖല രോഗം റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകുന്നു. വയറിളക്കം, കടുത്ത പനി, തലവേദന എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ഭക്ഷണത്തിന് മുൻപും ടോയ്ലറ്റ് ഉപയോഗിച്ചതിന് ശേഷവും കൈകൾ സോപ്പിട്ട് നന്നായി കഴുകുക. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കാൻ ശീലിക്കുക. പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകിയ ശേഷം മാത്രം ഉപയോഗിക്കുക. ലക്ഷണങ്ങൾ കണ്ടാൽ ഒട്ടും വൈകാതെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടുക. അശുചിത്വം രോഗങ്ങൾക്ക് വഴിയൊരുക്കും, ശുചിത്വം ആരോഗ്യത്തിന്റെ കാവലാളാകും.
6: Feel the beat, feel the vibe. Stay tuned in the Radio 91.2.

0: ശ്രദ്ധിക്കുക, മഴക്കാലം എത്തിയതോടെ നമ്മളുടെ പരിസരങ്ങളിൽ ഡെങ്കിപ്പനി പടരാൻ സാധ്യതയുണ്ട്. ഈഡീസ് കൊതുകുകളാണ് ഡെങ്കിപ്പനി പരത്തുന്നത്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുട്ടയിട്ട് പെരുകുന്ന കൊതുകുകളെ നമുക്ക് തടയാം. വീടിന് ചുറ്റുമുള്ള ചിരട്ടകൾ, ടയറുകൾ, കുപ്പികൾ, ചെടിച്ചട്ടികൾ എന്നിവിടങ്ങളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നില്ല എന്ന് ഉറപ്പാക്കുക. കൊതുകിന്റെ ഉറവിടങ്ങൾ നശിപ്പിക്കുകയാണ് രോഗപ്രതിരോധത്തിനുള്ള ഏറ്റവും മികച്ച മാർഗം. കടുത്ത പനി, കണ്ണിന് പിന്നിലെ വേദന, സന്ധിവേദന, ശരീരത്തിൽ ചുവന്ന തടുപ്പുകൾ എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ സ്വയം ചികിത്സയ്ക്ക് മുതിരാതെ ഉടൻ തന്നെ ഡോക്ടറുടെ സേവനം തേടുക. കൊതുകുകളെ തുരത്താം, ഡെങ്കിപ്പനി അകറ്റാം. ശുചിത്വമുള്ള വീടും പരിസരവും ആരോഗ്യമുള്ള കുടുംബവും നമുക്ക് നേടാം.
1: Feel the beat, feel the vibe. Stay tuned in the Radio 91.2.

0: രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: ഹലോ ഗായ്സ്, എല്ലാ പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കൾക്കും എന്റെ റേഡിയോ 91.2 രേഷ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയിലേക്ക് സ്വാഗതം. നിങ്ങൾക്കൊപ്പം കൂടെ ഉള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യാണ് കേട്ടോ ഗായ്സ്. അപ്പോ ദേ നമ്മൾക്ക് പാട്ടുകളൊക്കെ കേൾക്കാനുള്ള സമയമായിരിക്കുകയാണ്. അപ്പോ വേഗം തന്നെ വിളിച്ചോളൂ കേട്ടോ, 9544700912 എന്ന നമ്പറിലേക്ക്. അപ്പൊ പാട്ടുകളൊക്കെ കേട്ടിട്ട് വേഗം മടങ്ങി എത്തിയാലോ.
2: രാക്ഷസി കരിമഷിയിട്ട

0: Here's again back to the radio 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊപ്പം കൂടെയുള്ള താരാണ് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യാണ് ഗൈസ്. അപ്പോ നമ്മുടെ ഫസ്റ്റ് കോളർ ഇവിടെ എത്തിയിരിക്കുകയാണ്. നമുക്ക് ആ ഒരു കോളിലേക്ക് പോയാലോ. ഹലോ, ഗുഡ് ഈവനിങ്. പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്?
1: ഹലോ, ഗുഡ് ഈവനിങ്. ഞാൻ മാസങ്ങൾക്ക് ശേഷം ഒന്ന് വിളിക്കുക.
0: കനേറ്റി വിജയമേമയാണ് സംസാരിക്കുന്നത് അല്ലേ? ആ ഒരു സംസാരത്തിന്റെ നീട്ടിലും കുറുക്കലും ഒക്കെ കേൾക്കുമ്പോ നമുക്ക് മനസ്സിലാകും. ഓക്കെ അമ്മ, അസുഖമായിട്ട് ഇരിക്കുന്നോ?
1: ഒരു പരുവത്തിലൊക്കെ ഇങ്ങനെ പോകുന്നു മോളെ. വായിച്ചേർന്നവരാകുമ്പോ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ വരുമല്ലോ. രക്തതരണം ചെയ്ത് ഇങ്ങനെ പോവുക,
0: അതൊക്കെ ഉള്ളു. അപ്പൊ ഇനി ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത് അമ്മയ്ക്ക്?
1: മോളെ, എനിക്കിന്നൊരു ബർത്ത്ഡേയുടെ ഒരു പാട്ടാണ് വേണ്ടത്.
0: ആരുടെയാണ് ബർത്ത്ഡേ?
1: ബർത്ത്ഡേ എന്റെ അപ്പച്ചിയുടെ മോന്റെ മോൻ.
0: പേരോ?
1: പേര്, അവന്റെ പേര് കണ്ണൻ എന്നാ. അവൻ സ്ഥലത്തില്ല. അവൻ ഈ പാട്ട് റിക്വസ്റ്റ് ചെയ്തിട്ട് അവന് ഞാൻ അയച്ചു കൊടുക്കാൻ കിട്ടുവാണെങ്കിൽ അത് പറഞ്ഞു. എന്തല്ല നേരിയിലുള്ളതാ അവന്റെ അവിടെ ജോലി.
0: ഓക്കെ, അപ്പൊ ഏത് പാട്ടാണ് വെച്ച് കൊടുക്കേണ്ടത്?
1: ഞങ്ങളുടെ കൊച്ചിന് ബർത്ത്ഡേ ഒന്നും പറയുന്നില്ലയോ?
0: പറയാലോ, അത് പറയാം. പാട്ടൊക്കെ പറഞ്ഞിട്ട് ബർത്ത്ഡേ വിഷസൊക്കെ അറിയിക്കാലോ.
1: പൊന്നിട്ട പെട്ടകം കൂട്ടല്ലേ അത് തന്നത് മുത്തല്ലേ എന്നുള്ള ഒരു പാട്ടുണ്ടല്ലോ മോളെ.
0: ആ ഒരു പാട്ട് വെക്കാട്ടോ. കണ്ണൻ എന്നല്ലേ പറഞ്ഞ? അപ്പൊ കണ്ണൻ ചേട്ടന്, കാരണം ചേട്ടനായിരിക്കോ? ചേട്ടനായിരിക്കോ?
1: അവന്റെ 32.
0: അയ്യോ, ഏജ് പറഞ്ഞാ ഇതായി പോ. വേണ്ട വേണ്ട. ഓക്കെ, അപ്പൊ എന്തായാലും അമ്മയുടെ സ്വന്തം കണ്ണന് വേണ്ടിട്ട്, കണ്ണമ്മൂന് വേണ്ടിട്ട് എന്റെ റേഡിയോയുടെയും, അതെ എന്റെ റേഡിയോയുടെയും ഐശ്വര്യയുടെ വക ഹാപ്പി ബർത്ത്ഡേ വിഷസ് നേരുകയാണ് കേട്ടോ. അപ്പൊ നമുക്ക് പാട്ടും കേൾക്കാട്ടോ. സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഓക്കെ അമ്മ. യെസ്, ഗൈസ്, അപ്പോ നമുക്ക് മറ്റൊരു മെസ്സേജിലേക്ക് പോയാലോ. ഹലോ ഗാനമഞ്ജരി, ഞങ്ങൾ റിനിക ഫുഡ്സിൽ ജോലി ചെയ്യുന്ന സ്റ്റാഫുകളാണ്. എല്ലാവരും കൂടിയിട്ടാണ് മെസ്സേജ് അയക്കുന്നത്. ഇന്ന് ഞങ്ങളുടെ മുതലാളി മാരിയപ്പന്റെ മകളുടെ പിറന്നാളാണ്. മോൾക്ക് വേണ്ടി കുഞ്ഞുവാവയ്ക്കിന്നല്ലോ നല്ല നാൾ പിറന്നാൾ എന്ന സോങ് ഒന്ന് വെച്ച് തരണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന കുഞ്ഞിന് വേണ്ടിയിട്ട് ഹാപ്പി ബർത്ത്ഡേ വിഷസ് നേരുകയാണ്. അപ്പൊ പേരൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ രണ്ട് പാട്ടുകളും ബർത്ത്ഡേ വിഷസിന് വേണ്ടിയിട്ടുള്ള പാട്ടുകളാണല്ലേ. അപ്പോൾ രണ്ടുപേരും രണ്ട് പിറന്നാളുകാർക്ക് വേണ്ടിയിട്ട് ഈ ഒരു പാട്ടുകൾ നമ്മൾക്ക് കേട്ടിട്ട് വീണ്ടും മടങ്ങി എത്തിയാലോ.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
3: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ OP സേവനം June 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, TB, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, PFT, ICU തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ട് വേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
5: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്.

യെസ് ഗൈസ്, അപ്പോ നമ്മൾ രണ്ട് ബർത്ത്ഡേ സോങ്ങുകൾക്ക് ശേഷം വീണ്ടും മടങ്ങി എത്തിയിരിക്കുകയാണ്. എന്റെ പ്രിയ ശ്രോതാക്കൾ കേട്ടോണ്ടിരിക്കുന്നത് ഇന്ന് റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോ ഗാനം അഞ്ചരയാണ്. അപ്പൊ നിങ്ങൾക്കൊപ്പം കൂടെ ഉള്ളത് ആരാണ്? നിങ്ങളുടെ സ്വന്തം ഐശ്വര്യാണ്. ഗൈസ്, അപ്പോ മറ്റൊരു മെസ്സേജ് കൂടി വന്നിട്ടുണ്ട്. ആ ഒരു മെസ്സേജിലേക്ക് പോയാലോ? ഒരിക്കൽ നിറന്നും ഒരിക്കൽ മെലിങ്ങും എന്ന ഗാനം ഒന്ന് വെച്ച് തരണേന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഈ ഒരു പാട്ട് മൃഗേ എന്ന സിനിമയില് നമ്മുടെ ദാസേട്ടൻ പാടി ബ്യൂട്ടിഫുൾ ആക്കിയ ഒരു പാട്ട് തന്നെയാണ്. ഈ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. അതിനോടൊപ്പം മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്, അതിലേക്ക് പോയാലോ. ഹായ്, ഗുഡ് ഈവനിങ് ഐശ്വര്യ ചേച്ചി, സുഖമായിട്ടിരിക്കുന്നു. മണപ്പള്ളിയിൽ നിന്നും മാളുവാണേ. എനിക്ക് എന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഐ ലവ് യു മമ്മി എന്ന പാട്ട് വെച്ച് തരുവോ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നല്ലൊരു പാട്ട് കൂടിയാണ്. നമുക്ക് ഉറപ്പായിട്ടും മാളുവിന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് കൂടി കേട്ടിട്ട് വീണ്ടും മടങ്ങി എത്താം. അപ്പോഴേക്കും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എല്ലാവരും എന്താണ് ചെയ്യേണ്ടത്? മടിച്ചു നിൽക്കാതെ വേഗം തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾക്കായി വിളിക്കൂ 9544709912 എന്ന നമ്പറിലേക്ക്. ഈ സെയിം നമ്പറിൽ തന്നെ വാട്സപ്പും ആക്റ്റീവ് ആണ്. വേഗം തന്നെ പോയി മെസ്സേജ് ഇട്ടുള്ളൂ കേട്ടോ.

0: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
1: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തര പാടാണ്.
2: ഒരു സൊല്യൂഷൻ ഉണ്ട്.
1: എന്താ സൊല്യൂഷൻ?
2: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുവിടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
3: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളും.

0: യെസ് അഗൈൻ ബാക്ക് ടു റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനം അഞ്ചരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊപ്പം കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ്. അപ്പോൾ നമുക്കിന്ന് പറയാനുള്ളത്, നമുക്കിന്നൊരു സന്തോഷം ഉള്ളൊരു ദിവസമാണ്, പ്രത്യേകിച്ച് നമ്മുടെ സ്ത്രീകളെ സംബന്ധിച്ച്. അതെ, ഇന്ന് നമ്മുടെ പ്രിയദർശിനി ബസിന്റെ ഒരു ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുന്ന ദിവസമാണ് അല്ലേ. അപ്പോൾ നമുക്ക് സ്ത്രീകൾക്ക് ഇനി സൗജന്യമായിട്ട് 0 ടിക്കറ്റിൽ നമുക്ക് യാത്ര ചെയ്യാൻ കഴിയും. പക്ഷെ അതിന് ഒരുപാട് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ, അതൊക്കെ നമുക്ക് പറയാം. പ്രിയദർശിനി ബസ്സിൽ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും, ആ ഒരു ബസ്സിൽ മാത്രമേ സൗജന്യ യാത്ര നമുക്ക് ലഭ്യമാകത്തുള്ളൂ കേട്ടോ. അപ്പോൾ അത് കൂടാതെ തന്നെ നമ്മൾ സാധാരണ നോർമൽ എങ്ങനെയാണ് ഒരു ബസ്സിൽ ബിഹേവ് ചെയ്യേണ്ടത് അതെല്ലാം നമ്മൾ ഈ ഒരു ബസ്സിലും പാലിക്കേണ്ടതുണ്ട്. സംവരണ സീറ്റുകളായിക്കോട്ടെ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു ബസ്സിൽ പാലിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യാൻ കഴിയില്ല കേട്ടോ. 0 നമുക്ക് പൈസ ഒന്നും കൊടുക്കേണ്ട എങ്കിൽ കൂടി നമ്മൾ ടിക്കറ്റ് മസ്റ്റായിട്ട് എടുത്തോണം. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് 500 രൂപ വരെ പിഴ കിട്ടുകയും ചെയ്യും കേട്ടോ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു പ്രിയദർശിനി ബസ്സിനെ കുറിച്ച് പറയാനുണ്ട്. പക്ഷേ ഒരു കോൾ വരുന്നുണ്ട്, ആ ഒരു കോളിലേക്ക് പോയാലോ. ഹലോ, ഗുഡ് ഈവനിങ്, പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്?
1: നമസ്കാരം.
0: ഓക്കെ, പേര് പറഞ്ഞോളൂ, ഇതാരാണ്?
1: എന്റെ പേര് സുഭാഷ് എന്നാണ്.
0: ഓക്കെ ചേട്ടാ, അപ്പൊ ഈ നെയ്ത് പാട്ടാണ് ചേട്ടന് വെച്ച് തരേണ്ടത്?
1: എനിക്ക് പ്രഭുവിന്റെ നല്ല പാട്ടുണ്ട്.
0: ഓക്കെ കേട്ടോ, അതിനോടൊപ്പം തന്നെ മറ്റൊരു മെസ്സേജ് കൂടി ഉണ്ട്, അതിലേക്ക് പോയാലോ. ഗുഡ് ഈവനിങ് ഐശ്വര്യ, നമസ്കാരം. എനിക്കിന്ന് കാതലൻ എന്ന ചിത്രത്തിലെ ഇന്ദിരയോ ഇവൾ സുന്ദരിയോ എന്ന ഗാനം വെച്ച് തരുമല്ലോ. ഈ ഗാനം എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. മെസ്സേജ് അയച്ചിട്ടുള്ളത് ചേരാവള്ളി ശിവൻ ചേട്ടനാണ്. ഓക്കെ ഗൈസ്, അപ്പോ ഈ രണ്ട് പാട്ടുകളും കേട്ടിട്ട് വീണ്ടും മടങ്ങിയതാട്ടോ.

0: യെസ് അഗൈൻ ബാക്ക് ടു ദി റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനം മഞ്ജരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഗൈസ് അപ്പോ ദേ നമ്മൾക്കൊപ്പം ഒരു ആൾ കൂടി ഉണ്ട്. ആർക്കൊള്ളേക്ക് പോയാലോ? ഹലോ, ഇതാരാണ് സംസാരിക്കുന്നത്? പനിയാണോ? ഇതാരാണ് സംസാരിക്കുന്നത്? പനിയാണോ? ഹോസ്പിറ്റലിലേക്ക് പോയോ? പോണം കേട്ടോ, വെച്ചോണ്ടിരിക്കരുത്, സ്വയം ചികിത്സ അരുത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്?
1: ഓക്കെ,
0: ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
1: ശിവ കുമരകം കോട്ടയം.
0: ഓക്കെ കേട്ടോ.
1: പിന്നെ പി വി മുഹമ്മദ് വടക്കവാൻ ഒരു പാലക്കാട്.
0: പിന്നോ?
1: പിന്നെ എന്റെ റേഡിയോ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കളും.
0: ഓക്കെ കേട്ടോ.
1: അപ്പൊ വെച്ചാട്ടെ, ഞാൻ
0: കാത്തിരിക്കുകയാണ്. ഇനി മറ്റൊരു മെസ്സേജിലേക്ക് പോകാം. മെസ്സേജ് അയച്ചിട്ടുള്ളത് ഷിയാസ് ആണ് കായംകുളത്തു നിന്നും. ചോദിച്ചിരിക്കുന്ന പാട്ട് അലിഭായി എന്ന സിനിമയിലെ ആടിമേഘ ചൂടുപറ്റി എന്ന പാട്ടാണ് കേട്ടോ. നമ്മുടെ എം ജി ശ്രീകുമാർ പാടി ബ്യൂട്ടിഫുൾ ആക്കിയ ഒരു പാട്ട് തന്നെയാണ്. ഈ പാട്ട് നമുക്ക് കേൾക്കാം കേട്ടോ. ഈ രണ്ട് പാട്ടും കേട്ടിട്ട് വരുമ്പോഴേക്കും എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾക്ക് വേണ്ടിയിട്ട് വേഗം തന്നെ മെസ്സേജ് അയച്ചോളൂ കേട്ടോ. വിളിക്കുകയും കൂടെ ചെയ്തോളൂ 9544740091 2 എന്ന നമ്പറിലേക്ക്.

0: യെസ് ഗൈസ്, അഗൈൻ ബാക്ക് ടു ദി റേഡിയോ 91.2. രേഷ്മി ഹാപ്പി ഹോം ഗാനം മഞ്ജരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ തന്നെ ഉള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ്. ദേ ഒരു കോളർ ഉണ്ട്, അതിലേക്ക് പോയാലോ. ഹലോ, ഇതാരാണ് സംസാരിക്കുന്നത്? പറഞ്ഞോളൂ.
1: ഹലോ,
0: പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്?
1: ഇത് കൃഷ്ണൻകുട്ടിയാണ്, രാമോട് വിളിക്കുവാണ് എനിക്ക്.
0: ആ, പറഞ്ഞോളൂ.
1: ഒരു പാട്ട് വേണം.
0: സൂപ്പർ പാട്ടാണ്, എന്ത് ചോദ്യമാണ്? ഇപ്പൊ തന്നെ ഇട്ട് തരാലോ.
1: എനിക്കത് പറയാം,
0: ഇപ്പൊ തന്നെ ഇട്ട് തരാട്ടോ. ഓക്കെ, വിളിച്ചാൽ വളരെയധികം സന്തോഷം. അതിനോടൊപ്പം തന്നെ മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. ചാത്തന്നൂരിൽ നിന്നും രാജീവ് ചേട്ടനാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. സുന്ദരപുരുഷൻ എന്ന പടത്തിൽ ദാസേട്ടന് പാടിയ ഭൂചക്രവാളങ്ങളിൽ എന്ന പാട്ട് വെച്ച് തരുമോ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, വെച്ച് തരാലോ. രണ്ടു പാട്ടുകളും കേട്ടിട്ട് നമുക്ക് വീണ്ടും മടങ്ങിയെത്താം. അപ്പോഴേക്കും നിങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾക്ക് വേണ്ടി വിളിച്ചോളൂ കേട്ടോ. 9544 4710 1 2 എന്ന നമ്പറിലേക്ക്.

0: സൂക്ഷിക്കുക. മഴക്കാലം എത്തിയതോടെ നമ്മളുടെ പരിസരങ്ങളിൽ ഡെങ്കിപ്പനി പടരാൻ സാധ്യതയുണ്ട്. ഈഡീസ് കൊതുകുകളാണ് ഡെങ്കിപ്പനി പരത്തുന്നത്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുട്ടയിട്ടു പെരുകുന്ന കൊതുകുകളെ നമുക്ക് തടയാം. വീടിന് ചുറ്റുമുള്ള ചിരട്ടകൾ, ടയറുകൾ, കുപ്പികൾ, ചെടിച്ചട്ടികൾ എന്നിവിടങ്ങളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നില്ല എന്ന് ഉറപ്പാക്കുക. കൊതുകിന്റെ ഉറവിടങ്ങൾ നശിപ്പിക്കുകയാണ് രോഗപ്രതിരോധത്തിനുള്ള ഏറ്റവും മികച്ച മാർഗം. കടുത്ത പനി, കണ്ണിന് പിന്നിലെ വേദന, സന്ധിവേദന, ശരീരത്തിൽ ചുവന്ന തടുപ്പുകൾ എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ സ്വയം ചികിത്സയ്ക്ക് മുതിരാതെ ഉടൻ തന്നെ ഡോക്ടറുടെ സേവനം തേടുക. കൊതുകുകളെ തുരത്താം, ഡെങ്കിപ്പനി അകറ്റാം. ശുചിത്വമുള്ള വീടും പരിസരവും ആരോഗ്യമുള്ള കുടുംബവും നമുക്ക് നേടാം.
1: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളും.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: Again back to the radio 91.2 രേഷ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ് കൂടെയുള്ളത്. നിങ്ങളുടെ സ്വന്തം ഐശ്വര്യാണ് കേട്ടോ. ദേ ഒരു കോൾ വരുന്നുണ്ട്, കോളിലേക്ക് പോയാലോ. ഹലോ, ഇതാരാണ് സംസാരിക്കുന്നത്?
2: നമസ്കാരമുണ്ട്, ഞാൻ കണ്ണൂർ ജില്ലയിൽ നിന്നും ആനന്ദം തിലാനൂരാണ്.
1: ഓക്കെ ചേട്ടാ, ചെറിയൊരു ഇതുണ്ടല്ലോ വോയിസിന്, പനിയുടെ കോൾ വല്ലതും ഉണ്ടോ? ഇത് ചെറിയ പോലെ
2: ാണ്. കാരണം പറഞ്ഞാല് ജലദോഷം പിടിച്ചിരുന്നു, പിന്നെ അതിനോട് മരുന്ന് കുടിക്കുന്നുണ്ട്, ചെറിയൊരു കഫക്കെട്ടും കാര്യങ്ങളൊക്കെ വന്നിരുന്നുണ്ട്. അപ്പൊ അത് വോയിസിൽ മനസ്സിലാകുന്നുണ്ട് അല്ലേ?
1: നമ്മളൊക്കെ സ്ഥിരം കേൾക്കുന്നവരല്ലേ?
2: അതെ അതെ അതെ. അപ്പൊ ശബ്ദത്തിന്
1: ചെറിയൊരു വേരിയേഷൻ പോലും മനസ്സിലാകും, ഈശ്വരിക്ക് മനസ്സിലാവും കേട്ടോ.
2: അതെ അതെ ഉണ്ടാകും. കാരണം വെച്ചാൽ നമ്മളെല്ലാവരും എന്റെ റേഡിയോ സിനിമ ശ്രോതാക്കള് നമ്മളെ വോയിസ് ഒക്കെ അവിടെ എത്തുന്നില്ല, അപ്പൊ എന്താണ് മനസ്സിലാവുന്നത്?
1: യെസ്. ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്?
2: എനിക്ക് ധ്വനി എന്ന സിനിമയില്ലേ, അതിനകത്തുള്ള ധ്വനി എന്ന പേര് പറയുമ്പോ സിനിമയുടെ പേര് പറയുമ്പോ കൺഫ്യൂഷൻ ആണ്, ഏത് പാട്ട് ചൂസ് ചെയ്യണം. അതിനാൽ ഒരു പാട്ട് പറയുന്നത് പാട്ടില്ലേ,
1: നല്ലൊരു പാട്ടാണ്.
2: നല്ലൊരു പാട്ട്, ആ പാട്ടാണ് എനിക്ക് എന്റെ തില്ലാന്നൂരേക്ക് ഇങ്ങോട്ടേക്ക്
1: വിടേണ്ടത്. അവിടെ വരെ പറന്നു വരുന്നുണ്ട് പാട്ട് കേട്ടോ.
2: ആയിക്കോട്ടെ, എന്നിട്ട് വേണം ഈ പാട്ട് കേട്ടിട്ട് എന്റെ ജലദോഷവും കത്തെ മാറിക്കട്ടെ.
1: മാറുവോ?
2: തീർച്ചയായിട്ടും.
1: ഓക്കെ, അപ്പൊ പാട്ട് എന്തായാലും പെട്ടെന്ന് അങ്ങ് വെച്ചുതരാം കേട്ടോ, പെട്ടെന്ന് പരിമാറട്ടെ.
2: ഓക്കെ,
1: മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്, നമുക്ക് ആ ഒരു മെസ്സേജിലേക്ക് പോയാലോ ഗൈസ്. അപ്പോ മെസ്സേജ് അയച്ചിട്ടുള്ളത് പി വി മുഹമ്മദ് ചേട്ടനാണ്. ഗുഡ് ഈവനിങ് എന്റെ റേഡിയോ. ഇന്നത്തെ എന്റെ റേഡിയോ ഗാനമഞ്ജരിയിലെ എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയിട്ട് രാജാ ഹിന്ദുസ്ഥാനി എന്ന മൂവിയിലെ ഉഫ് ക്യാ റാട്ടായി ഹേ എന്ന ഹിന്ദി ഗാനം കേൾപ്പിക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, പി വി മുഹമ്മദ് ചേട്ടനാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഈ പാട്ട് കേട്ടിട്ട് മടങ്ങിയതാട്ടോ.

0: അയ്യോ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
3: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ OP സേവനം June 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, TB, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, PFD, ICU തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
4: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
5: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
6: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: അങ്ങനെ എങ്ങനെ എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളെല്ലാം കേട്ടുകൊണ്ട് ഈ ഒരു വൈകുന്നേരം നമ്മൾ അങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ് ഗൈസ്. അപ്പോ ഇത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാൻ മഞ്ജരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഗൈസ് ദേ ഒരു കോൾ വരുന്നുണ്ട്, കോളിലേക്ക് പോകാം. ഹലോ, ഇതാരാണ് സംസാരിക്കുന്നത്?
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, ഇതാരാണ്? ഷേജമ്മ, പറഞ്ഞോളൂ, എന്തൊക്കെയാണ് വിശേഷം? കട്ടാക്കി കളഞ്ഞതല്ല കേട്ടോ, അപ്പൊ ഇവിടെ ബിസി ആയി പോകുന്നതാണ്. നമുക്ക് മറ്റൊരു കോള് വരുന്ന സമയത്ത് അത് എല്ലാവരുടെ ഒരു ധാരണയാണ് നമ്മൾ കട്ടാക്കി വരുന്നതാണ്. അങ്ങനെയല്ല കേട്ടോ, നമുക്ക് ഒരേ സമയത്ത് ഒരുപാട് കോൾസ് കയറി വരും. അപ്പൊ പിന്നെ നമുക്കിവിടെ നമ്മുടെ സിസ്റ്റത്തില് ഒരെണ്ണം മാത്രമേ എടുക്കാനുള്ള ഒരു ഇത് ചെയ്ത് വെച്ചിട്ടുള്ളൂ. സോ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇത് കട്ടായി പോകുന്നതാണ് കേട്ടോ. നമുക്ക് ഇന്ന് ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്?
1: എനിക്ക് കലാഭൂമികളുടെ ഉണ്ണി ഉണ്ണി നമ്മളെ ഉണ്ണിമോ നല്ലതല്ലേ എന്ന് പറയല്ലേ, തെക്കേപ്പുറത്തെ പ്ലാവിന്റെ അടക്കിയിരിക്കുന്ന
0: മേലെ പടിഞ്ഞാറ് സൂര്യൻ, അതാണോ? മേലെ പടിഞ്ഞാറ് സൂര്യൻ, ആ പാട്ടാണോ? കേട്ടോ, അയ്യോ എനിക്ക് മാറിപ്പോയി. ആ എനിക്ക് മനസ്സിലായി, പാട്ട് എനിക്ക് മനസ്സിലായി. മേലെ പടിഞ്ഞാറ് സൂര്യനല്ല, വേറെ പാട്ടാണ്. ഓക്കെ, വെച്ചാ കേട്ടോ. അതിനോടൊപ്പം തന്നെ മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. ഹായ് ഐശ്വര്യ കുട്ടി, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് സ്മിത ചേച്ചി, ഐ ആം സ്മിത സന്തോഷ് ഫ്രം ബോവാക്ക. പ്ലീസ് പ്ലേ ദി സോങ് കള്ളഭേന്ദര. ഓക്കെ, നമുക്ക് രണ്ടു പാട്ടുകളും കേട്ടിട്ട് വീണ്ടും മടങ്ങിയതാട്ടോ.

0: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
1: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
2: ഒരു സൊല്യൂഷൻ ഉണ്ട്.
1: എന്താ സൊല്യൂഷൻ?
2: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
4: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: ശ്രദ്ധിക്കുക, ശിഖല രോഗം റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകുന്നു. വയറിളക്കം, കടുത്ത പനി, തലവേദന എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ഭക്ഷണത്തിന് മുൻപും ടോയ്ലറ്റ് ഉപയോഗിച്ചതിനു ശേഷവും കൈകൾ സോപ്പിട്ട് നന്നായി കഴുകുക. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കാൻ ശീലിക്കുക. പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകിയ ശേഷം മാത്രം ഉപയോഗിക്കുക. ലക്ഷണങ്ങൾ കണ്ടാൽ ഒട്ടും വൈകാതെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടുക. അശുചിത്വം രോഗങ്ങൾക്ക് വഴിയൊരുക്കും, ശുചിത്വം ആരോഗ്യത്തിന്റെ കാവലാളാകും.
4: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളും.

0: മൺസ് കെൻ ഭക്തൻ റേഡിയോ 91.2 രേഷ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊപ്പം കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ്. അപ്പൊ നമുക്ക് മറ്റൊരു മെസ്സേജിലേക്ക് പോയാലോ ഗൈസ്. ഗുഡ് ഈവനിങ് ഗാനമഞ്ജരി, എനിക്ക് ആദം ജോൺ സിനിമയിലെ ഈ കാറ്റ് വന്ന് എന്ന് പാട്ട് വെച്ച് തരുമോ ചോദിച്ചിട്ടുണ്ട്. മെസ്സേജ് അയച്ചിട്ടുള്ളത് കൃഷ്ണയാണ് കേട്ടോ. ഓക്കെ, മറ്റൊരു മനോഹരമായിട്ടുള്ള ഒരു പാട്ട് അല്ലേ. അതിനോടൊപ്പം തന്നെ നമുക്ക് മറ്റൊരാൾ കൂടി കോളിൽ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. ആ ഒരു കോളിലേക്ക് പോയാലോ. ഹലോ, ഇതാരാണ് സംസാരിക്കുന്നത്? ഗുഡ് ഈവനിങ്.
1: ഹലോ, സുധയാണേ.
0: ഓക്കെ, പറഞ്ഞോളൂ, എന്തൊക്കെയാണ് വിശേഷം?
1: ഓ, വിശേഷം ഒന്നുമില്ല മോളെ, ഇന്ന് ജോലിക്ക് പോയില്ല. മോന്റെ സ്കൂളിൽ വരെ പോണമായിരുന്നു, അതുകൊണ്ട് ജോലിക്ക് പോയില്ല.
0: നമ്മൾ എന്നും ജോലിക്ക് പോകുന്നുണ്ട്. ജോലിക്ക് പോകാതിരിക്കുമ്പോ ഒരു മൂഡൌട്ട് തോന്നാറുണ്ട്, അത് തോന്നിയോ?
1: അല്ല ഇല്ല, കാരണം എന്താന്ന് വെച്ചാ എന്റെ റേഡിയോ എപ്പോഴും ഞങ്ങളുടെ കമ്പനിയിലും എഫ്എം ഉണ്ട്.
0: ഓ,
1: അതുകൊണ്ട് എപ്പോഴും പാട്ടൊക്കെ കേട്ടിട്ടാ ഇരിക്കുന്നത്. ഇന്ന് പോകാൻ പറ്റിയില്ല, ഇന്ന് മോന്റെ സ്കൂളിലോ, പിന്നെ എന്റെ മകളുടെ പിറന്നാളാ ഇന്ന്.
0: ആഹാ, അപ്പൊ പേര് പറഞ്ഞോളൂ.
1: മാടെ പേര് സങ്കീർത്തന.
0: എനിക്ക് സങ്കീർത്തനയ്ക്ക് എന്റെയും ഇത് റേഡിയോടെ വക ഹാപ്പി ബർത്ത്ഡേ വിഷസ് നേരുകയാണ് കേട്ടോ.
1: അവക്കൊരു പാട്ട് വേണമായിരുന്നു മോനെ.
0: നമുക്ക് ഏത് പാട്ടാണ്?
1: ചന്ദനക്കട്ടി ചിരിക്കുന്ന സുന്ദരിക്കുട്ടി, അത്ര അറിയാവുള്ളൂ എനിക്ക്.
0: ഓക്കെ, നല്ലൊരു പാട്ടാണ്, നമുക്ക് വെച്ചുതരാം കേട്ടോ.
1: ഓക്കെ ഓക്കെ, ശരി.
0: അക്കച്ചിയുടെ കുഞ്ഞുവാവ് എന്ന സിനിമയില് നമ്മുടെ ജാനകി പാടി ബ്യൂട്ടിഫുൾ ആക്കിയൊരു പാട്ടാണ്. അപ്പൊ എന്തായാലും കുഞ്ഞിന്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു പാട്ട് കൂടി കേൾക്കാം കേട്ടോ.

0: ശ്രദ്ധിക്കുക, ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകുന്നു. വയറിളക്കം, കടുത്ത പനി, തലവേദന എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ഭക്ഷണത്തിന് മുൻപും ടോയ്ലറ്റ് ഉപയോഗിച്ചതിന് ശേഷവും കൈകൾ സോപ്പിട്ട് നന്നായി കഴുകുക. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കാൻ ശീലിക്കുക. പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകിയ ശേഷം മാത്രം ഉപയോഗിക്കുക. ലക്ഷണങ്ങൾ കണ്ടാൽ ഒട്ടും വൈകാതെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടുക. അശുചിത്വം രോഗങ്ങൾക്ക് വഴിയൊരുക്കും, ശുചിത്വം ആരോഗ്യത്തിന്റെ കാവലാളാകും.
1: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളും.

0: അഗെയിൻ ബാക്ക് ടു ദ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനം മഞ്ജരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കിപ്പോ കൂടെ ഉള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ്. ഗൈസ്, അപ്പോ വീണ്ടും നമുക്ക് മറ്റൊരു മെസ്സേജിലേക്ക് പോയാലോ. ഹലോ ഐശ്വര്യ, ഞാൻ കൊല്ലം കടപ്പാക്കടയിൽ നിന്നും മാധുരിയാണ്. ഐശ്വര്യക്ക് സുഖമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് സുഖമാണ്. എനിക്ക് വളയം എന്ന മൂവിയിലെ ചെമ്പകമേട്ടിലെ എന്ന പാട്ട് വെച്ച് തരണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ മുരളിയൊക്കെ അഭിനയിച്ച മറ്റൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിനിമയാണ്. നല്ലൊരു പാട്ടും കൂടിയാണ്. അതിനോടൊപ്പം തന്നെ മറ്റൊരാൾ കൂടി വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. ഓ, ഇത് ആരാണ് സംസാരിക്കുന്നത്? ഗുഡ് ഈവനിങ്.
1: ഓക്കെ
0: സജിയേട്ടാ, ചായക്ക് കുടിച്ചോ? ഹാപ്പി ആയിട്ടിരിക്കുന്നോ?
1: ഓക്കെ,
0: ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പൊ ഏത് പാട്ട് വെച്ച് തരണം?
1: യാത്രയായി സൂര്യനും പാട്ടാണ്.
0: നല്ലൊരു പാട്ടാണ്, നല്ല പാട്ടാണ്. ഓക്കെ, ആർക്കെ വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നോ?
1: ഇത് നമ്മുടെ റേഡിയോ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും.
0: ഓക്കെ കേട്ടോ.
1: ശരി ശരി.

0: ഒരു നിലവായി താനിരിക്കരുത്. അൻപിൻ മായത്തൊടലില്ലാതെ ഇതേ ഒന്നും ഇല്ല അല്ലവാ. അന്ധകാതലിൽ ഇനിമയും വലിയും നമ്മുടെ മിക അഴകാകെ കൊണ്ടുവന്നത് താൻ തമിഴ് തിരയി പാടലുകൾ. സിരിപ്പും വലിയും കാതലിൻ ഒവ്വൊരു തരുണവും ഇസയിലും വരികളിലും നാം മനതിൽ ആഴമാകെ പതിച്ചു വിട്ടന. കാതലിൽ ചെറിയ ചെറിയ നിലവുകളോടും നികഴ്വുകളോടും ഇസേ ആർജി ഐശ്വര്യയുടെ ഒവ്വൊരു സെവ്വായി വ്യാഴക്കിഴമയും ഇരവ് 10 മണിക്ക് മറക്കാമൽ ട്യൂൺ ചെയ്യുക. ഇന്ത്യ റേഡിയോ 91.2.
1: ശ്രദ്ധിക്കുക, മഴക്കാലം എത്തിയതോടെ നമ്മളുടെ പരിസരങ്ങളിൽ ഡെങ്കിപ്പനി പടരാൻ സാധ്യതയുണ്ട്. ഈഡീസ് കൊതുകുകളാണ് ഡെങ്കിപ്പനി പരത്തുന്നത്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുട്ടയിട്ടു പെരുകുന്ന കൊതുകുകളെ നമുക്ക് തടയാം. വീടിന് ചുറ്റുമുള്ള ചിരട്ടകൾ, ടയറുകൾ, കുപ്പികൾ, ചെടിച്ചട്ടികൾ എന്നിവിടങ്ങളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നില്ല എന്ന് ഉറപ്പാക്കുക. കൊതുകിന്റെ ഉറവിടങ്ങൾ നശിപ്പിക്കുകയാണ് രോഗപ്രതിരോധത്തിനുള്ള ഏറ്റവും മികച്ച മാർഗം. കടുത്ത പനി, കണ്ണിന് പിന്നിലെ വേദന, സന്ധിവേദന, ശരീരത്തിൽ ചുവന്ന തടുപ്പുകൾ എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ സ്വയം ചികിത്സയ്ക്ക് മുതിരാതെ ഉടൻ തന്നെ ഡോക്ടറുടെ സേവനം തേടുക. കൊതുകുകളെ തുരത്താം, ഡെങ്കിപ്പനി അകറ്റാം. ശുചിത്വമുള്ള വീടും പരിസരവും ആരോഗ്യമുള്ള കുടുംബവും നമുക്ക് നേടാം.
2: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളും.

ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനം മഞ്ജിയായിരുന്നു. ഇത്രയും നേരം പുതിയ ഗൈസ് ഡേ 6 മണിയാകാൻ പോവുകയാണല്ലേ. അപ്പോ നമുക്കിന്ന് ഒരുപാട് കാൾസ് ഒക്കെ ഉണ്ടായിരുന്നു, ഒരുപാട് മെസ്സേജും ഉണ്ടായിരുന്നു. ഇന്ന് വിളിച്ചിട്ട് കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വിഷമിക്കണ്ട കേട്ടോ. നാളെ ഈ കൃത്യം 4 മണിയാകുമ്പം ഇങ്ങോട്ട് പോരൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ നമുക്ക് കേട്ടുകൊണ്ട് നാളെ നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടുകൂടി ഇത്രയും നേരം കൂടി ഉണ്ടായിരുന്നത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യായിരുന്നു. ഓക്കെ ഗൈസ്, ടാറ്റാ, ബൈ ബൈ, സീ യു. നാളെ വീണ്ടും കേട്ടുമുട്ടാട്ടോ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: കേൾക്കൂ എന്റെ റേഡിയോ 91.2.
1: Don't.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ഇന്ത്യ സ്ലോവാക്കിയ ബന്ധം സമഗ്ര പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ ധാരണയായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്ലോവാക് പ്രധാനമന്ത്രിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയയ്ക്ക് നാളെ തുടക്കമാകും. എന്യൂമറേറ്റർമാരുടെ നേതൃത്വത്തിൽ വിവരശേഖരണം ജൂലൈ 1 മുതൽ. മുതിർന്ന പൌരന്മാർക്കെതിരായ അതിക്രമങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് വീണ്ടും ഷിഗല്ല മരണം റിപ്പോർട്ട് ചെയ്തതോടെ ജാഗ്രത കർശനമാക്കി ആരോഗ്യ ഭക്ഷ്യ സുരക്ഷാ വകുപ്പുകൾ. കോഴിക്കോട് ജില്ലയിൽ കേന്ദ്ര സംഘത്തിന്റെ നിപ നിരീക്ഷണ പ്രവർത്തനങ്ങൾ തുടരുന്നു. തൂഫാൻ ദൌത്യത്തിന്റെ ഭാഗമായി ഇടുക്കിയുടെ ഭൂപ്രകൃതി അനുസരിച്ച് പ്രത്യേക ലഹരി വിരുദ്ധ സ്ക്വാഡ് രൂപീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ കോട്ടയം എറണാകുളം ജില്ലകളിൽ മഞ്ഞജാഗ്രത. വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്ലോവാക് പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി ബ്രാറ്റിസ്ലാവയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ സ്ലോവാക്കിയ ബന്ധത്തെ സമഗ്ര പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ ധാരണയായതായി ചർച്ചകൾക്ക് ശേഷം നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണം പരസ്പര വിശ്വാസത്തിന്റെയും തന്ത്രപരമായ സഹകരണത്തിന്റെയും തെളിവാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
1: हमने अपने संबंधों को कॉम्प्रिहेंसिव पार्टनरशिप का दर्जा देने का निर्णय लिया है. ऑटोमोबाइल, रेलवे, एडवांस मैन्युफैक्चरिंग और ग्रीन टेक्नोलॉजीज, इन सभी विषयों में आज हमने दोनों देशों के लोगों की भलाई के लिए कई महत्वपूर्ण निर्णय लिए.
0: ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന 52nd ജി 7 ഉച്ചകോടിയുടെ ഔട്ട്റീച്ച് സെഷനുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പങ്കെടുക്കും. ജി 7 അംഗരാജ്യങ്ങൾക്ക് പുറമെ ഇന്ത്യ, ബ്രസീൽ, ഖത്തർ, സൌദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളും 3 ദിവസത്തെ ഉച്ചകോടിയുടെ ഭാഗമാകും. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന് കീഴിലുള്ള മൈ ഭാരത് സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് ദേശീയതല മത്സരത്തിന് ന്യൂഡൽഹിയിൽ തുടക്കം. ബുധനാഴ്ച വഴി നടക്കുന്ന പരിപാടിയിൽ കോഴിക്കോട്ട് നിന്നുള്ള അലീഷ അനിൽ, ശിവാനി എം, കണ്ണൂർ സ്വദേശിനി ദേവിക കെ എന്നിവർ പങ്കെടുക്കുന്നുണ്ട്. പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം ലോക്സഭാ സ്പീക്കർ ഓം ബിർള നാളെ നിർവഹിക്കും. സംസ്ഥാനത്ത് സെൻസസ് 2027 ആദ്യഘട്ട പ്രവർത്തനങ്ങൾ ജൂലൈ 1 മുതൽ ആരംഭിക്കും. പൊതുജനങ്ങൾക്ക് സ്വയം വിവരങ്ങൾ രേഖപ്പെടുത്താവുന്ന 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷന് നാളെ തുടക്കമാകും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, ചീഫ് സെക്രട്ടറി എ ജയതിലക് എന്നിവർ നാളെ സെൽഫ് എന്യൂമറേഷനിൽ പങ്കാളികളാകും. വിശദാംശങ്ങളിലേക്ക്.
2: പൊതുജനങ്ങൾക്ക് നാളെ മുതൽ സെൻസസ് വിവരങ്ങൾ SE.census.gov.in പോർട്ടൽ വഴി നേരിട്ട് സമർപ്പിക്കാം. ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസാണ് നടക്കുന്നത്. ഒന്നാം ഘട്ടമായ വീടുകളുടെ പട്ടിക തയ്യാറാക്കൽ ജൂലൈയിലും രണ്ടാം ഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലുമാണ് നടത്തുക. എല്ലാവരും കൃത്യവും വ്യക്തവുമായ വിവരങ്ങൾ നൽകണമെന്നും ഇവ ഫീൽഡ് സന്ദർശനത്തിനിടെ എന്യൂമറേറ്റർമാർ പരിശോധിച്ച് സ്ഥിരീകരിക്കുമെന്നും സെൻസസ് സംസ്ഥാന നോഡൽ ഓഫീസർ കെ ബിജു തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
3: സെൽഫ് എന്യൂമറേഷൻ പറയുന്നത് June 16 to 30 നമ്മുടെ ഫോണിൽ തന്നെ ഹൌസിംഗ് സെൻസസ്, അതുപോലെ ഹൌസ് ലിസ്റ്റിംഗ് ഓപ്പറേഷൻസിന് നമ്മൾ തന്നെ അതിലെ ഫോമുകൾ ഫില്ലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു കോഡ് നമുക്ക് ലഭ്യമാവും. എന്യൂമറേറ്റേഴ്സ് July 1 to July 30 വരുമ്പോൾ ഇത് നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ ഡേറ്റ എല്ലാം വെബ്സൈറ്റിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. ഏതെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ആ എന്യൂമറേറ്റർ വരുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ കോഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് ക്ലാരിഫിക്കേഷനും നടത്താൻ സാധിക്കും.
2: സെൻസസിനായി ആകെ 33 ചോദ്യങ്ങൾ വിജ്ഞാപനം ചെയ്തിട്ടുണ്ട്. സംശയങ്ങൾക്കും പരാതികൾക്കും 1855 എന്ന ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: മുതിർന്ന പൌരന്മാർക്കെതിരായ അതിക്രമങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പ്രായമായവരെ സജീവമാക്കുക, അവർക്ക് വരുമാനവും സാമൂഹിക പങ്കാളിത്തവും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ സിൽവർ ഇക്കോണമി ആശയം നടപ്പിലാക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് വീണ്ടും ഷിഗല്ല മരണം റിപ്പോർട്ട് ചെയ്തതോടെ ജാഗ്രത കർശനമാക്കി ആരോഗ്യവകുപ്പ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോട്ടലുകളിലും ബേക്കറികളിലും ഉൾപ്പെടെ പരിശോധന ശക്തമാക്കി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന മലപ്പുറം സ്വദേശിയായ 7-വയസ്സുകാരനാണ് മരിച്ചത്. അതിനിടെ ഇന്ന് കോഴിക്കോട്ട് 2 കുട്ടികൾക്ക് കൂടി രോഗബാധ സ്ഥിരീകരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
4: സംസ്ഥാനത്താകെ ഇതിനകം 135 പേർക്കാണ് ഷിഗെല്ല റിപ്പോർട്ട് ചെയ്തത്. ഇതിൽ കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തത് കോഴിക്കോടാണ്. 68 പേർക്കാണ് കോഴിക്കോട് ജില്ലയിൽ ഷിഗെല്ല സ്ഥിരീകരിച്ചത്. കുന്നമംഗലത്ത് 1.5 കുട്ടിക്കും പുറമേരിൽ 10 ഷിഗെല്ല റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രോഗത്തെ പ്രതിരോധിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ക്ലോറിനേഷൻ നടപടികൾ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. സ്കൂളുകളിലെ കിണറുകൾ പരിശോധന നടത്താൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. സ്റ്റോപ്പ് ഡയറിയ ക്യാമ്പയിൻ സംസ്ഥാനത്ത് പുരോഗമിക്കുകയാണ്.
0: സംസ്ഥാനത്ത് നിപ ജാഗ്രതയും ശക്തമായി തുടരുന്നു. കോഴിക്കോട് പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി പ്രസ്താവനയിൽ അറിയിച്ചു. നിലവിൽ സമ്പർക്ക പട്ടികയിൽ 103 പേരാണുള്ളത്. നിപ നിരീക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേന്ദ്രസംഘം നിപ രോഗി ആദ്യം ചികിത്സ തേടിയ ഫറൂഖിലെ സ്വകാര്യ ആശുപത്രിയിൽ സന്ദർശനം നടത്തി. രോഗബാധിതൻ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. രോഗിക്ക് 2 ഡോസ് മോണോക്ലോണൽ ആന്റിബോഡി നൽകിയിട്ടുണ്ട്.
5: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ലഹരിക്കെതിരെയുള്ള തൂഫാൻ ദൌത്യത്തിന്റെ ഭാഗമായി ഇടുക്കിയുടെ ഭൂപ്രകൃതി അനുസരിച്ച് പ്രത്യേക സ്ക്വാഡ് രൂപീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ചൊക്രമുടി ഭൂമി കൈയേറ്റത്തിൽ വിജിലൻസ് അന്വേഷണത്തിന്റെ സാധ്യത പരിശോധിക്കുമെന്നും ഒരു കൈയേറ്റവും അംഗീകരിക്കില്ലെന്നും അദ്ദേഹം തൊടുപുഴയിൽ പറഞ്ഞു. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിക്കാൻ വഴിയൊരുങ്ങുന്നു. ഈ മാസം 19 സ്വിറ്റ്സർലാൻഡിൽ വച്ച് സമാധാന കരാറിൽ ഒപ്പുവയ്ക്കാൻ ഇറാനും അമേരിക്കയും ധാരണയായി. അതിനിടെ 62,370 മെട്രിക് ടൺ LNG വഹിച്ചുകൊണ്ടുള്ള കപ്പൽ ദിശ ഹോർമസ് കടലിടുക്ക് കടന്നതായി ഷിപ്പിംഗ് മന്ത്രാലയ ഡയറക്ടർ ഓപേഷ് കുമാർ ശർമ്മ ന്യൂഡൽഹിയിൽ പറഞ്ഞു. കപ്പൽ വ്യാഴാഴ്ച ഗുജറാത്തിലെ ദഹേജ് തുറമുഖത്തെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നത്. വിൽപ്പന കൂടിയതിനെ തുടർന്ന് ഒരു ഉപഭോക്താവിന് പ്രതിദിനം 200 ലിറ്റർ വരെ മാത്രമേ ഹൈസ്പീഡ് ഡീസൽ നൽകാവൂ എന്ന് റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾക്ക് നിർദ്ദേശം നൽകിയതായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ അറിയിച്ചു. സംഘർഷം അവസാനിക്കുന്നത് എല്ലാവർക്കും ഗുണകരമാകുമെന്ന് നയതന്ത്ര വിദഗ്ധൻ TP ശ്രീനിവാസൻ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
6: ഒരുപക്ഷെ പെട്രോളിന്റെ വില കുറയും, സംഘർഷങ്ങൾ കുറയും. പക്ഷേ അങ്ങനെ ഒരു അൾട്ടിമേറ്റ് വിജയം സാധ്യമല്ലാത്തതുകൊണ്ട് ഇതൊരു ടെമ്പററി വിജയമായിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ. അത് അവർ സൈൻ ചെയ്താൽ പോലും, കാരണം ഇനിയും പല പ്രശ്നങ്ങളും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സമാധാനം ഉണ്ടാകുന്നത് തന്നെയാണ് നമുക്ക് നല്ലത്. ഇത് യുദ്ധത്തിന്റെ കാലഘട്ടമല്ല, സമാധാനത്തിന്റെയും നെഗോസിയേഷൻസിന്റെയും കാലഘട്ടമാണ് നമ്മുടെ പ്രധാനമന്ത്രി വീണ്ടും വീണ്ടും പറയുകയുണ്ടായി. അത് പ്രസിഡന്റ് ട്രംപിനാണ് ഏറ്റവും വലിയൊരു ഉത്തരവാദിത്വം. അപ്പൊ അദ്ദേഹം അത് അംഗീകരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
0: സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ കോട്ടയം, എറണാകുളം ജില്ലകളിൽ മഞ്ഞജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. വാർദ്ധക്യത്തിൽ ആരോഗ്യകരവും സജീവവുമായ ജീവിതം നയിക്കാൻ യോഗ നിർണായക പങ്കുവഹിക്കുന്നതായി കേന്ദ്ര ആയുഷ് മന്ത്രി പ്രതാപ് റാവു ജാദവ്. ന്യൂഡൽഹിയിൽ അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായുള്ള പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 736 പോയിന്റ് ഉയർന്ന് 76,264, നിഫ്റ്റി 231 പോയിന്റ് നേട്ടത്തിൽ 23,854 വ്യാപാരം അവസാനിപ്പിച്ചു. ഇന്ത്യ സ്ലോവാക്കിയ ബന്ധം സമഗ്ര പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ ധാരണയായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്ലോവാക് പ്രധാനമന്ത്രിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയയ്ക്ക് നാളെ തുടക്കമാകും. എന്യൂമറേറ്റർമാരുടെ നേതൃത്വത്തിൽ വിവരശേഖരണം 1 മുതൽ. മുതിർന്ന പൌരന്മാർക്കെതിരായ അതിക്രമങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്ത് വീണ്ടും ഷിഗെല്ല മരണം റിപ്പോർട്ട് ചെയ്തതോടെ ജാഗ്രത കർശനമാക്കി ആരോഗ്യ ഭക്ഷ്യസുരക്ഷാ വകുപ്പുകൾ. കോഴിക്കോട് ജില്ലയിൽ കേന്ദ്രസംഘത്തിന്റെ നിപ നിരീക്ഷണ പ്രവർത്തനങ്ങൾ തുടരുന്നു. തൂഫാൻ ദൌത്യത്തിന്റെ ഭാഗമായി ഇടുക്കിയുടെ ഭൂപ്രകൃതി അനുസരിച്ച് പ്രത്യേക ലഹരി വിരുദ്ധ സ്ക്വാഡ് രൂപീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ കോട്ടയം, എറണാകുളം ജില്ലകളിൽ മഞ്ഞജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത
7: നാട്ടുനന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: അല്ലേ?
1: വെറുതെ ജിമ്മി പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
2: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
3: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

ആ

0: തല നന്നായിട്ട് തോർത്തണമെന്ന് പറഞ്ഞിട്ടില്ലേ ഞാൻ? തല ശരിക്ക് തോർത്തിയിട്ടില്ലെങ്കിൽ നീർവീഴ്ച വരില്ലേ?
1: എന്താ പറഞ്ഞേ?

0: ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. മനുഷ്യജീവിതത്തിന് ആവേശം നൽകുന്നത് എന്താണ്? മനുഷ്യജീവിതത്തിന് ചൈതന്യം നൽകുന്നത് എന്താണ്? മനുഷ്യജീവിതത്തിന് പ്രകാശം നൽകുന്നത് എന്താണ്? എപ്പോഴും സന്തോഷവാനായിരിക്കാൻ എന്താണ് വേണ്ടത്? ഇതൊക്കെ എല്ലാ മനുഷ്യരും ചോദിക്കുന്നതാണ്. ഇത് തേടി പല സ്ഥലങ്ങളിലും മനുഷ്യരാകെ അലഞ്ഞു തിരിയാറുമുണ്ട്. ക്ഷേത്രങ്ങളിലേക്കും പള്ളികളിലേക്കും ദേവാലയങ്ങളിലേക്കുമൊക്കെ പോകുന്നവരുണ്ട്, ആൾദൈവങ്ങളിലേക്ക് പോകുന്നവരുണ്ട്, മറ്റു പല കാരണങ്ങളിലേക്കും പോകുന്നവരുണ്ട്. സത്യം പറഞ്ഞാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ജീവിതത്തിൻ്റെ ആവേശം തൻ്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുമെന്ന ചിന്തയാണ്. താൻ ജീവിതത്തിൽ കാണുന്ന ചില സ്വപ്നങ്ങളുണ്ട്. ചിലപ്പോൾ നല്ലൊരു വീട്, അല്ലെങ്കിൽ നല്ല ജോലിയൊക്കെ ലഭിക്കുന്ന ഒരു മകൻ, അല്ലെങ്കിൽ സന്തോഷകരമായ വേറെന്തെങ്കിലുമൊക്കെ. അത്തരം ചില സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുമെന്ന ചിന്ത, കൺവിക്ഷൻ, ഉറപ്പ്, ഹൃദയ സാന്നിധ്യത്തോടെയുള്ള ആഗ്രഹം, ഇതൊക്കെയാണ് മനുഷ്യൻ്റെ ജീവിതത്തിനെ ആവേശഭരിതമാക്കുന്നത്. അവിടെ രണ്ട് കാര്യങ്ങൾ നിർബന്ധമാണ്: നേടാനാകുന്നത്രയുമേ സ്വപ്നം കാണാവൂ എന്നുള്ളതും, രണ്ട്, കാണുമ്പോഴും അത് സ്വപ്നമാണെന്നുള്ള ബോധമുണ്ടായിരിക്കണമെന്നുള്ളതും. ആ രണ്ട് കാര്യങ്ങൾ ഉറപ്പാക്കി നമുക്ക് ഏത് സ്വപ്നവും കാണാം. ആ സ്വപ്നം നമ്മളെ ചിരിപ്പിക്കും. ആ സ്വപ്നം നമുക്ക് യൗവനം പകർന്നു തരും. ആ സ്വപ്നം നമ്മുടെ ചിന്തകളെ ത്രസിപ്പിക്കും. ആ സ്വപ്നം നമുക്ക് ആവേശം നൽകും. എത്രയോ രോഗവും എത്രയോ പ്രയാസവുമുള്ളവർ മകളുടെ അല്ലെങ്കിൽ മകന്റെ കല്യാണത്തിന് എത്ര ചെറുപ്പക്കാരെ പോലെ അവിടെ നിന്ന് എല്ലാവരെയും സ്വീകരിക്കുന്നതും ക്ഷണിക്കുന്നതുമൊക്കെ നാം കണ്ടിട്ടില്ലേ? എന്താന്ന് വെച്ചാൽ ആ ദിവസങ്ങളിൽ അവർ തിരിച്ചറിഞ്ഞൊരു യാഥാർത്ഥ്യമാണ് അവരെ ആവേശഭരിതരാക്കുന്നത്. കാരണം എന്നോ കണ്ട ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ പോകുന്നു. തൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ വിവാഹിതനാകാൻ, വിവാഹിതയാകാൻ പോകുന്നു. അത് നൽകുന്ന ആവേശം ചെറുതല്ല. അതുകൊണ്ട് സ്വപ്നങ്ങൾ കാണാം. ആ കാണുന്ന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുമെന്ന ഉറച്ച വിശ്വാസം സ്വന്തം ജീവിതത്തിന് ആവേശം പകരട്ടെ. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.
1: ശുഭദിന ചിന്തകൾ. നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തര പാടാണ്.
2: ഒരു സൊല്യൂഷൻ ഉണ്ട്.
3: എന്ത് സൊല്യൂഷൻ?
2: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
4: വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് എന്റെ റേഡിയോ 91.2.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476 264 3691. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.